0: വചനങ്ങളിലൂടെ. നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
4: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആണ്. ഒരു പുതിയ ദിവസം, വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. June 25 വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ചെറുതല്ലാത്തൊരു ആശ്വാസം ഉള്ളിൽ എവിടെയോ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ആയിട്ട് മാറ്റപ്പെടട്ടെ. ഒരു നല്ല വീക്കെൻഡ് ഒക്കെ ഉണ്ടാവട്ടെ എന്നോട് എസ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പലരും ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ട് എണീറ്റ് ഉടനെ തന്നെ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ശീലം നല്ലതാണ്, വെള്ളം കുടിക്കാൻ. വളരെ സ്പെഷ്യലായിട്ട് ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇടയ്ക്കിടെ വാട്ടർ ബെല്ലിലൂടെ നിങ്ങളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: അങ്ങനെ ഫുട്ബോൾ ലോകം കാത്തു കാത്തിരിക്കുകയായിരുന്നു. നെയ്മർ ഒന്ന് കളത്തിലേക്ക് ഇറങ്ങി കാണുന്നത് കാണാനായിട്ട് എല്ലാവരും, ഇതിപ്പോൾ ഏത് ടീമിനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും നെയ്മർ ഇറങ്ങിയോ കളത്തിലേക്ക് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര കാര്യമായിട്ട് തന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും 981 ദിവസങ്ങൾക്ക് ശേഷമാണ് സൂപ്പർ താരം നെയ്മർ ഒടുവിൽ ബ്രസീൽ ജേഴ്സിയിൽ കളിക്കാനായിട്ട് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വേൾഡ് കപ്പിൽ സ്കോട്ട്ലൻഡിനെതിരായിട്ടുള്ള ഗ്രൂപ്പ് സിയിലെ നിർണായക അവസാന മത്സരത്തിൽ പകരക്കാരനായിട്ടായിരുന്നു താരം കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ കണ്ണുകളും അവിടേക്കായിരുന്നു. ശരിക്കും എപ്പോഴാണ് നെയ്മർ ഇറങ്ങുക എന്നുള്ള ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. 76-ാമത്തെ മിനിറ്റിലായിരുന്നു നെയ്മർ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു മത്സരത്തിന് ശേഷം, മത്സരം അവസാനിച്ചതിന് ശേഷം പിന്നാലെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന മക്കൾ മോളുടെ അടുത്തേക്കാണ് നെയ്മർ ഓടിപ്പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കുന്ന. മോളെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ബ്രസീൽ അവരുടെ തേരോട്ടം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങളിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ബ്രസീൽ ഫാൻസിന് ഏറ്റവും അധികം സന്തോഷിക്കാം. ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് വേൾഡ് കപ്പിന്റെ നോക്കൌട്ടിലേക്ക് എത്തിയിരിക്കുന്നു. സി ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാനറികൾ റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുമായിട്ട് തിളങ്ങിയ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ബാക്കിയുള്ള മത്സരങ്ങളുടെ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ് കേട്ടോ. മോർണിംഗ് വിഷസും ഇന്നത്തെ നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ നേരെ തന്നെ നിങ്ങളുടെ മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ തന്നെ മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. വിഷസും കാര്യങ്ങളും ഒക്കെ അയക്കാം, മോർണിംഗ് മെസ്സേജുകളും ഒക്കെ തന്നെ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ സർവം മായയിലെ മായാജാലമേ എന്നുള്ള പാട്ട് കേൾക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഇനിയുള്ള ടൈം ഞെനിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലേക്കൊക്കെ വരാനായിട്ടുണ്ടേ.

0: Let's play football.
1: Football Mania.
2: പോർച്ചുഗലിലെ ഒരു ചെറിയ ദ്വീപിൽ നിന്നും ലോകം മുഴുവൻ അറിയുന്ന ഒരു പേരായി മാറുക എന്നത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല. വർഷങ്ങളുടെ കഠിനാധ്വാനവും കണ്ണീരും ത്യാഗവും ചേർന്ന് പടുത്തുയർത്തിയ സാമ്രാജ്യമാണത്. പരാജയങ്ങൾ കൊണ്ട് തകർന്നു പോകുമെന്ന് ലോകം കരുതിയ ഓരോ നിമിഷത്തിലും അദ്ദേഹം കൂടുതൽ ശക്തനായി മടങ്ങി വന്നു. അവൻ കഴിഞ്ഞുവെന്ന് വിമർശകർ എഴുതിയപ്പോൾ ഗോൾ വലയിലേക്ക് അദ്ദേഹം പാഞ്ഞെത്തി. ഇനി കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഗോളുകൾ നേടി. വീണാലും വീണ്ടും എഴുന്നേൽക്കാമെന്ന് പഠിപ്പിച്ച ഒരു പാഠപുസ്തകമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അയാളെ നിങ്ങൾ എഴുതി തള്ളുന്നിടത്താണ് അയാൾ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുക. ഈ ലോകകപ്പിലും കണ്ടത് ആ കാഴ്ച തന്നെയാണ്. ഈ ലോകകപ്പിലെ ഓരോ റൊണാൾഡോ സെക്കൻഡുകളും മനോഹരമായി ആസ്വദിക്കാം. ഇനിയും ഒരു ഇതിഹാസം ഇതുപോലെ പിറക്കില്ലെന്ന ഉറപ്പോടെ.
0: Let's play football.
1: Football Mania.
3: Hi everyone, this is Bharat here.
4: You are listening to
3: Radio Suno 91.7 KTKT.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഉദയനാണ് താരം മൂവിയിലെ പാട്ടായിരുന്നു കേട്ട് കഴിഞ്ഞത്. സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. ഇനിയുള്ള ദിവസമൊക്കെ ഞാൻ നമ്മുടെ കുട്ടികളെയൊക്കെ മിസ് ചെയ്യാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും കേട്ടോ. കാരണം നാളെ മുതൽ ഇനിയിപ്പോൾ ഇന്ന് വെച്ച് എല്ലാവരും അവധിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വെക്കേഷൻ മോഡിലേക്ക്, ഓൾറെഡി എല്ലാവരും ഒരു വെക്കേഷൻ മോഡിലായിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും അങ്ങോട്ട് വെക്കേഷനിലേക്ക് എത്താനായിട്ട് പോവുകയാണല്ലേ. അപ്പം ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നമ്മുടെ കുട്ടികളെയൊക്കെ മിസ് ചെയ്യാനായിട്ട് പോകുന്ന. പക്ഷേ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ വെക്കേഷനൊക്കെ ഗംഭീരമായിട്ട് മാറട്ടെ. ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് മാറട്ടെ എന്ന് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് നേരെ വരുവാണ്. ഓക്കെ, വിജയൻ ആർ എസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. രവിശങ്കർജി ഓൾറെഡി തന്നെ മോർണിംഗ് അയച്ചിരുന്നു. പ്രഭുവും ആടമ്പിക്കാട്ടിൽ നമ്മുടെ മണിമച്ചിങ്ങൾ ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സുധീഷ് ടി പി പറയുന്നത് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഒരു വിഷ് പറയാമോ? തീർച്ചയായിട്ടും പറയാമല്ലോ. ദീപ എന്നാണ് പേര്. വസുധീഷിൻ്റെ വൈഫ് ദീപയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് VI എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. പ്രദീപിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഉമേഷ് പറയുന്നു, സുപ്രഭാതം, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മർ വെക്കേഷൻ ബിഗിൻസ് ടുഡേ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അവന്തിക്ക് കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ വെക്കേഷനിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലേ. അടിപൊളിയായിട്ട് തന്നെ വെക്കേഷനൊക്കെ പോട്ടെ. അവന്തിക്ക് കുട്ടിക്കും സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു ഫാമിലിക്കും. അൻസൽ ഹബീബേ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് കൂർഗ് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ റിയാസ് വിഷ് ചെയ്യുന്നുണ്ട്. ഷബിൻ ഷാജഹാൻ്റെ അക്കൗണ്ടിൽ നിന്നും ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ, സമ്മർ ഹോളിഡേയ്സിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്, അൻടിൽ ഓഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നത്. നമ്മുടെ സുലേഖയും ആര്യനുമാണ്. അപ്പോൾ അവർക്കും വളരെ സ്പെഷ്യലായൊരു ഒരു വെക്കേഷൻ നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ ഇവരാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മായാജാലമേ എന്നുള്ള പാട്ട് ചോദിച്ചത്, നിങ്ങളിപ്പോൾ കേട്ട് ആസ്വദിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. അനൂപും ടീമും എത്തിയിട്ടുണ്ട്. ഇന്നലെയും അവരുടെ ഒരു അടിപൊളി വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്, വെക്കേഷൻ മൂഡ് ഈസ് ഓൺ, ലാസ്റ്റ് ഡേ ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമേയ ആര്യൻ എഡ്വേർഡ് അദിത് ആൻഡ് ആരാധ്യ, ഓ അടിപൊളി അടിപൊളി, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും അടിച്ചു പൊളിച്ച് ഒരു കിടിലം വീഡിയോ ഒക്കെ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അനൂപിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഒരു വീഡിയോ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇന്നലെ ഒരു CR7 ഫാൻസിൻ്റെ ആ ഒരു സന്തോഷം ഇന്നലെ തകർപ്പനായിട്ട് ചെയ്തു. ഇന്ന് എന്തായാലും വെക്കേഷനിലേക്ക് പോയിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഇന്നലെ വെക്കേഷൻ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരുമ്പോൾ ഇതേ ഫുൾ ഓൺ വൈബിൽ തന്നെ തിരിച്ചു വരൂ. അടിപൊളിയായിട്ട് നിങ്ങളും വെക്കേഷനൊക്കെ തകർക്കൂ കേട്ടോ എല്ലാവരും. നമ്മുടെ ആര്യനാണെങ്കിലും എഡ്വേർഡ്, അമേയ, അദിത്, ആരാധ്യ എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് എല്ലാവരുടെയും ഫാമിലിക്കും ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു എവറി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിരുദ്ധ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബിനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് മുതൽ വെക്കേഷൻ ആരംഭിക്കുന്നു, ഇനി 2 മാസം കഴിഞ്ഞ് കേട്ടുമുട്ടാട്ടോ. ബൈ ശ്രിയ, മയാസ് ആൻഡ് എമിലിയ. ഓക്കെ, അവർ ഈ അടുത്ത് ജോയിൻ ചെയ്ത കുട്ടീസാണ് നമ്മുടെ കൂടെ. ഓക്കെ, അപ്പോൾ എന്തായാലും അവർക്കും ഒരു നല്ല വെക്കേഷൻ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു ശ്രിയ, മയാസ് ആൻഡ് എമിലിയ. ഹർഷിക നന്ദിക ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. പരുദീസ സോങ് ഭീഷ്മേലി ഡുവോ എന്ന് ക്രിസ്റ്റി ചോദിക്കുന്നുണ്ട്. ക്രിസ്റ്റി, പാട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത പാട്ടായിട്ട് കേൾക്കാൻ പോകുന്നത് ഭീഷ്മപർവ്വത്തിലെ പാട്ടായിരിക്കും കേട്ടോ. ഹായ് ഗുഡ് മോർണിംഗ്, ഹാപ്പി ഹോളിഡേയ്സ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വിഷിംഗ് യു ആൻ ഓസം ഡേ എഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു റേഡിയോ സുനോ ഫോർ കീപ്പിംഗ് അസ് അപ്ഡേറ്റഡ് ആൻഡ് എൻ്റർടൈൻഡ് എന്ന് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളും വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഇടയ്ക്കൊക്കെ നമുക്ക് മെസ്സേജൊക്കെ അയക്കുക, ഫോട്ടോസൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നല്ല നല്ല ഫോട്ടോസും നിങ്ങളുടെ സെൽഫീസും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ഇടയ്ക്ക് എനിക്കൊന്ന് അയച്ചിട്ടേക്ക് കേട്ടോ. ഇവിടെ ഒരാളുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ഇടയ്ക്കൊക്കെ മെസ്സേജുകളൊക്കെ അയക്കുക. നാട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ആപ്പിലൂടെ നമ്മളെ കേൾക്കാൻ പറ്റും, ആപ്പിലൂടെ നമ്മളെ ഇടയ്ക്കൊക്കെ കേൾക്കുക. ഓക്കെ, ഷാൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. സയോഗ, അന, ബ്രിജൻ ആൻഡ് എൽവെറ്റ് അവരുടെ മെസ്സേജാണ്. എലവെൻറ്റ് അല്ലേ, അവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അക്ഷര അക്ഷജാണ്. ഹാപ്പി വെക്കേഷൻ അവർക്കും വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു, ഫാമിലിക്കും പറയുന്നു. സജീഷ് ദോഹ പറയുന്നത് ഇന്നലെ കഴിഞ്ഞു പോയ കഥയാണ്, നാളെ ഇനിയും എഴുതപ്പെടാത്ത പേജും. നമ്മുടെ കൈവശമുള്ളത് ഇന്നാണ്, അതുകൊണ്ട് ഇന്നത്തെ ദിവസം പുഞ്ചിരിയോടെയും പ്രതീക്ഷയോടുകൂടിയും ആരംഭിക്കാം. ഓരോ നിമിഷവും സന്തോഷകരമാകട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പ്രഭാതം ആശംസിക്കുന്നു എന്നാണ് സജീഷിൻ്റെ വിഷ് വന്നിട്ടുള്ളത്. ഷാലുവിൻ്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്, വെരി ഗുഡ് മോർണിംഗ്. നെയ്മർ ഗുഡ് മോർണിംഗ്, അതേ മനാഫ് ഇന്ന് നെയ്മർ ഗുഡ് മോർണിംഗ് എന്ന് പറയേണ്ടി വരും. നമ്മൾ ഇന്നലെ റൊണാൾഡോ ഗുഡ് മോർണിംഗ് ആയിരുന്നു, അതിനു മുമ്പ് മെസ്സി മോർണിംഗ് ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ചേർന്ന മെസ്സിയുടെ പേരാണെന്നല്ലേ, മെസ്സി മോർണിംഗ്. ആ ഒരു പ്രാസം ഉള്ളതുകൊണ്ടൊരു ഒരു അടുപ്പം മെസ്സി മോർണിംഗ് കേൾക്കാനൊരു സുഖമുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ റൊണാൾഡോ മോർണിംഗും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. നെയ്മർ മോർണിംഗും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നെയ്മർ ഗുഡ് മോർണിംഗ് ആണ്, നെയ്മർ മോർണിംഗ് ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ബ്രസീൽ ഫാൻസ് എന്താണ് നിങ്ങളുടെ സന്തോഷം, നിങ്ങൾക്ക് മെസ്സേജിൽ പങ്കുവയ്ക്കാം, വിളിക്കാം, സംസാരിക്കാം ഒക്കെ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്. ഷാജിദിന്റെ അക്കൗണ്ടിൽ നിന്നും ഫയാസ്, ഫാരിസ്, ആര്യ, അയാഷ, റീച്ചൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ബിർളയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ, അടിപൊളി. അവർക്കൊരു വെക്കേഷൻ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. മാധവ്, മനോജ്, മാനവ്, മനോജ് ജോയിൻ ചെയ്യുന്നുണ്ട് സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, അതിൻ്റെ സന്തോഷം ആ മെസ്സേജിൽ എനിക്ക് കറക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു എൻജോയ്, വി ക്യാൻ വെയർ എനി ജേഴ്സി വി വോൾ മെസ്സി എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇന്ന് ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻ ഒന്നും എടുത്ത് വെച്ചില്ല മാധവേ, മാനവേ. ഇന്ന് ഞാൻ വിചാരിച്ചത് എന്താ നിങ്ങൾ വെക്കേഷനിലേക്ക് പോകല്ലേ, അപ്പം ഞാനിന്ന് ചോദ്യം ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? അല്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വെക്കേഷൻ മൂഡല്ലേ നമുക്ക് ഓൾറെഡി, അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു മൂഡിൽ അങ്ങോട്ട് പോകാം. ചോദ്യം ഒന്നും ചോദിച്ച് ഞാൻ നിങ്ങളെ ചുറ്റിച്ച് നിങ്ങൾ പിന്നെ സെർച്ച് ചെയ്ത് പോയി, ഉത്തരവൊന്നും ഇപ്പോൾ എടുക്കണ്ട. ഇപ്പം എന്തായാലും നമുക്ക് എന്താ പറയുക, അടിപൊളി പാട്ടുകളൊക്കെ കേട്ട് ആ ഒരു വെക്കേഷൻ മൂഡ്. ഇന്ന് തേഴ്സ്ഡേയും കൂടെ അല്ലേ, അപ്പം എനിക്കൊരു ഒരു ഒരു ഒരു ഒരു അവധി മൂഡുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് ആ ഒരു മൂഡിൽ അങ്ങോട്ട് പോകാം. ചോദ്യം വേണം എന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ ചോദ്യം വരുന്നതായിരിക്കും. ചോദ്യം വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് മെസ്സേജിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എൻ്റെ കയ്യിൽ റെഡിയാണ്, അപ്പം ഞാൻ വേണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു ഡൗട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ചോദ്യം വേണമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ വെക്കേഷൻ എല്ലാവരുടെയും തകർക്കട്ടെ. മാധവനും മാനവനും സ്പെഷ്യലി ഫാമിലിക്കും ഒക്കെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. അടിപൊളിയായിട്ട് വെക്കേഷനൊക്കെ തകർത്തിടയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെസ്സേജുകളൊക്കെ നിങ്ങളൊന്ന് അയക്കുക. ഓക്കെ, ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹെലൻ ജോയിൻ ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. അതിൻ്റെ ഒരു മെസ്സേജാണ് അയച്ച് തന്നിട്ടുള്ളത്. കൂടെ ലാസ്റ്റ് ഡേ ആണ് ബട്ട് അവൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? അയ്യോടാ, സ്കൂൾ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിയോ. ഓക്കെ, റിസ്വയാണ് കേട്ടോ, റിസ്വ കുട്ടിക്കാണ് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ സ്കൂളിൽ അടിച്ചു പൊളിക്കാനാണ് ഏറ്റവും ഇഷ്ടം അല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോൾ റിസ്വ എന്തായാലും വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ കളയണ്ട, അതൊക്കെ നമുക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. നെക്സ്റ്റ് നമ്മുടെ ബ്രിജിൻ ആൻഡ്രിയ ജോയിൻ ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു ഗുഡ് മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വരുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, കീപ്പ് അസ് അപ്ഡേറ്റഡ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ബൈ ഡേ ബൈ ബ്രിജിൻ ആൻഡ് ആൻഡ്രിയ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ഹു ഇൻവെൻറ്റഡ് ഫുട്ബോൾസ് ബൈ ബ്രിജിൻ ആൻഡ് ആൻഡ്രിയ, ഹു ഇൻവെൻറ്റഡ് ഫുട്ബോൾ? ആഹാ, ഒരു ചോദ്യമാണോ, ബ്രിജിൻ്റെ ആൻഡ്രിയുടെയും വകയുള്ള ചോദ്യമാണ്. ഓക്കെ, ഹു ഇൻവെൻറ്റഡ് ഫുട്ബോൾ, ഫുട്ബോൾസ്? ഓക്കെ, അത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് അല്ലേ? ബ്രിജിൻ ആൻഡ്രിയ ഒന്ന് റിപ്ലൈ ചെയ്യോ, കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഉദ്ദേശിച്ചോ അത് തന്നെയല്ലേ എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയണം കേട്ടോ. റൊണാൾഡോ മോർണിംഗ് ഹാപ്പി വീക്കെൻഡ്, അടിപൊളി. റഫീഖ് പന്തിലെത്തിയിട്ടുണ്ട്, സമ്മതിക്കൂലല്ലേ, നെയ്മർ മോർണിംഗ് ആണെന്ന്. ഓക്കെ, റൊണാൾഡോ മോർണിംഗ് ഹാപ്പി വീക്കെൻഡ്, അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും ചോദ്യം വേണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്കൊക്കെ പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. എനിവേ, എന്തായാലും മത്സരങ്ങൾ വേൾഡ് കപ്പിൽ തകർപ്പനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫുട്ബോൾ തന്നെയാണല്ലേ, ഹൂ ഇൻവെൻറ്റഡ് ഫുട്ബോൾ എന്നുള്ള ചോദ്യം എൻ്റെ വകയല്ല കേട്ടോ, ബ്രിജിൻ ആൻഡ് ആൻഡ്രിയ ചോദിക്കുന്നുണ്ട്. ഉത്തരം സെർച്ച് ചെയ്ത് മറുപടി അയക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബ്രിജിൻ ആൻഡ്രിയ ആണ് ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അവരിലൂടെയാണ് ഇന്നത്തെ സ്കൂൾ ബസ് സ്റ്റോറീസ് അതാ പോകുന്നത് കേട്ടോ. അപ്പോൾ വെക്കേഷന് പോകുന്നതിന് മുൻപുള്ള നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസ് എന്ന് ബ്രിജിൻ്റെയും ആൻഡ്രിയയുടെയും വകയാണ്. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങൾ അയക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. നിങ്ങൾ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കില്ല, ഏറെക്കുറെ എത്തിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, എന്തായാലും ഒന്ന് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് ആൻസർ ഇവിടേക്ക് അയച്ചു തരാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ഹൂ ഇൻവെൻറ്റഡ് ഫുട്ബോൾ എന്നുള്ളതാണ് ബ്രിജിൻ ആൻഡ് ആൻഡ്രിയ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മറുപടികൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. സിറാജിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം CR7 ഗോളിൽ സിറാജിൻ്റെ ഗുഡ് മോർണിംഗ് മുക്കിക്കളഞ്ഞു, ഇന്ന് അങ്ങനെയല്ല. ഓക്കെ, ഇന്ന് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. റൈറ്റ് ആൻസർ അയച്ചുകൊണ്ട് നമ്മുടെ ജാസ്ലിൻ, ഓസ്റ്റിൻ, ജോവ്ലിൻ അയച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിജിൻ ആൻഡ്രിയ കേൾക്കുന്നുണ്ടോ? ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ പെട്ടെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ ഇനിയുണ്ട് കേട്ടോ, ഇനി മെസ്സേജുകൾ ഇതാ വരുന്നുണ്ട്. അവർ റൈറ്റ് ആൻസറും ബാക്കി ഡീറ്റെയിൽസൊക്കെ എനിക്ക് ഇവിടേക്ക് അയച്ചു തരുന്നുണ്ട്, ഏത് ഇയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നൗറിൻ നസ്റിൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ജിൽസ് ജോവിറ്റാൽ ഓറൽ, അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒലിവിൽ നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ഷമീർ ഷാഡെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഫയാസ് ഫാരിസ് ആര്യ ഐഷ റീച്ചൽ ഓക്കെ, അവരുടെ മെസ്സേജ് ഇങ്ങനെയാണ്. ഓക്കെ, അവർ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട് ഫോർ ബ്രിജിൻ ആൻഡ്രിയ. ഓക്കെ അടിപൊളി, ഇന്നത്തെ ദിവസം ബ്രിജിനും ആൻഡ്രിയയും കൊണ്ടുപോയി കേട്ടോ. ഓക്കെ അടിപൊളി. ഓക്കെ, ഫയാസും ഫാരിസും അവരുടെ റൈറ്റ് ആൻസറാണ് കിട്ടിയിട്ടുള്ളത്. അവന്തിക്ക് കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ബ്രിജിൻ ആൻഡ്രിയ അവന്തിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടീസ് ഇന്നത്തെ സ്കൂൾ ബസ് സ്റ്റോറീസ് അവരങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് മെസ്സേജിലൂടെ അയക്കാവുന്നതാണ് റൈറ്റ് ആൻസർ. റിയാസ് പി ഹംസയുടെ അക്കൗണ്ടിൽ നിന്നും ഹീസ നസൽ എത്തിയിട്ടുണ്ട്, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് ഹീസ കുട്ടി മെസ്സേജ് അയക്കുന്നത്. ഈറനണിഞ്ഞ് നിൽക്കുന്ന മഴയെ കാർമേഘങ്ങൾ ഇക്ലിയിടുന്നു. അയ്യോ, ഭയങ്കര സാഹിത്യമാണല്ലോ. ഇനിയും പെയ്യാത്തത് എന്തേ മഴയെ, നമ്മുടെ നാട്ടിലെ സുപ്രഭാതം കുളിർമയേകുന്നു എന്ന് പറഞ്ഞിട്ട് അജയ് കൊച്ചിൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആൾക്കും ഫാമിലിക്കും പറയുന്നു. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ ആ കാര്യങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. അതോടൊപ്പം തന്നെ നമുക്കൊന്ന് ഫുട്ബോൾ അപ്ഡേറ്റ്സിലേക്ക്, വേൾഡ് കപ്പ് അപ്ഡേറ്റ്സിലേക്ക് കൂടി പോകാം.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ഗ്രൂപ്പ് സിയിലെ മത്സരത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്താനായിട്ട് പോകുന്നത്. ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൊറോക്കോ നോക്കൗട്ടിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നിട്ട് നിന്ന ശേഷമാണ് അവർ പിന്നെ മുന്നോട്ട് വന്നത് കേട്ടോ. മൊറോക്കോ വിജയിച്ച് കയറിയത്. 2-4 മൊറോക്കോയുടെ വിജയം. അതോടുകൂടി അവർ നോക്കൗട്ടിലേക്ക് എത്തുന്നു. ഗ്രൂപ്പ് സിയിൽ രണ്ടാമതായിട്ടാണ് ടീമിൻ്റെ ആ ഒരു നോക്കൗട്ട് പ്രവേശനം സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൊറോക്കോ നോക്കൗട്ടിലേക്ക് വിജയിച്ച് അടി തിരിച്ചടി എന്നൊക്കെ പറയുന്ന പോലെ വിജയിച്ച് കയറിയിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. നമ്മുടെ മാധവും മാനവും മെസ്സേജ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് തന്നെ ആ ചോദ്യത്തിന് നമ്മുടെ ബ്രിജിൻ്റെ ആൻഡ്രിയുടെയും ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഞാൻ കുറച്ചുകൂടി ഒന്ന് മാറ്റി ചോദിക്കുകയാണെങ്കിൽ, ഫാദർ ഓഫ് മോഡേൺ ഫുട്ബോൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് മോഡേൺ ഫുട്ബോൾ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് ഒരു ചെറിയ ചോദ്യമാണ്. ആ ചോദ്യം അതോടൊപ്പം തന്നെ ആരാണ് ഫുട്ബോൾ ഇൻവെൻറ്റ് ചെയ്ത ഒരാളുടെ പേരായിട്ട് പൊതുവേ പറയാൻ പറ്റില്ല എങ്കിൽ കൂടി അറിയപ്പെടുന്ന പേരുകളിൽ അല്ലെങ്കിൽ ആ കണക്കാക്കുന്ന പേരുകളിൽ ഒന്ന്, ഒഫീഷ്യലി കണക്കാക്കുന്ന പേരുകളിൽ ഒരു പേരുണ്ട്, ആ പേര് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ വേഗം തന്നെ മെസ്സേജുകൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് ഭീഷ്മ പർവ്വത്തിലെ പാട്ടിങ്ങനെ ചോദിച്ചു നിൽക്കുന്ന സമയത്ത് ആ പാട്ടിതാ റെഡി ആയിട്ടുണ്ട്, കേൾക്കുവാണ്. സമയം 6 കഴിഞ്ഞ് 38 ആണ്. നറ്റാഷ ഗുഡ് മോർണിംഗ്, വൈദേഹി ഗുഡ് മോർണിംഗ്. വൈദേഹിയുടെ മെസ്സേജ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം കേട്ടോ ഈ പാട്ടുകൾക്ക് ശേഷം.

ഭീഷ്മ പർവ്വം മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. നടാശക്കുട്ടി റൈറ്റ് ആൻസർ ആണ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഡോക്ടർ സൗമ്യയുടെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജിങ്ങനെയാണ് നമ്മുടെ വൈദീഹിന്റെ മെസ്സേജ്. ഇന്നലെ ഞങ്ങളുടെ ഒലിവ് ഫെസ്റ്റ് ഫൈനൽ ഡേ ആയിരുന്നു. എൻ്റെ ഗ്രൂപ്പ് ഡാൻസിന് ഫെസ്റ്റ് ഉണ്ട്. ഓ അടിപൊളി. അപ്പോൾ ഇനി ഈ ടേമിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. സാഡ് ഉണ്ട്, പക്ഷേ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോയി അടിപൊളിയായിട്ട് തകർക്കുക. കൂടെ നിങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ടീമിനെ നമ്മളുടെ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കേട്ടോ. നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയച്ചിട്ട് മെസ്സേജ് വരുന്നത് ആരുടെയാണ് ഈ മെസ്സേജ് എന്നുള്ളത് മിന്നൂസിൻ്റെ മെസ്സേജാണ്. ഓക്കെ അടിപൊളി മിന്നൂസേ. നെക്സ്റ്റ് നമ്മുടെ അഭിജാ നിക്സൺ ഇന്ന് നേരത്തെയാണല്ലോ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് സ്കൂളിലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വെക്കേഷനൊക്കെ തകർക്കുക കേട്ടോ. നോബൽ സ്കൂളിലാണ് അഭിജാ നിക്സൺ പഠിക്കുന്നത്. ഓക്കെ, ഇനി ആരുടെയെങ്കിലും പേര് ഞാൻ മിസ്സാക്കിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാവരുടെയും പേരുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ ഇന്നത്തെ ചോദ്യം ചോദിച്ചത് നമ്മുടെ ബ്രിജിൻ ആൻഡ്രി ആയിരുന്നു സ്കൂൾ ബസ് സ്റ്റോറീസിലെ. അവരുടെ ചോദ്യത്തിന് എല്ലാവരും ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. വിസ്മയ ആയിരുന്നു അല്ലേ? ഓക്കെ, ഓ വിസ്മയ എന്നാണ് പേര്. ഓക്കെ, ഞാൻ വൈദേഹി എന്നാണോ പറഞ്ഞത്? ആ വൈദേഹി എന്നാണ് പറഞ്ഞല്ലേ. എനിക്കൊന്നും ഇതിനകത്ത് എപ്പോഴും നിങ്ങൾ വൈദേഹി എന്നുള്ള പേര് ഷെയർ ചെയ്ത പോലെ വൈദേഹിയും വിസ്മയും രണ്ടുപേരുണ്ട്. ഓക്കെ, ഇപ്പം ടെക്നിക്ക് കൂടിയിട്ട്. ഓക്കെ, ഞാൻ ഒരാളുടെ പേരിലേക്കാണ് എത്തിയതല്ലേ. ഓക്കെ ഓക്കെ, വിസ്മയ ആയിരുന്നു ആ മെസ്സേജ് അയച്ചത് അല്ലേ. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് വീർ വിരാജ്, റാണി വേദിക, വിനോജ്, നിരഞ്ജന, ഭഗത് കൃഷ്ണ, അവർ നോബൽ നാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. യഷ്മി നസീം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും, ഫൈസാൻ ആൻഡ് ഷസിൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് ഹെലൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെലൻ്റെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ അടുത്ത പാട്ടുകളിലേക്ക് പോകാം. കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും വെക്കേഷൻ അടിപൊളിയായിട്ട് മാറട്ടെ. അയ്യോ, അബിൻ തോമസിൻ്റെ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാനൊരു വോയിസ് നോട്ട് അയക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഞാൻ അയച്ചില്ല, സോറി, ഞാൻ അയക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം മെസ്സേജ് കണ്ടപ്പോഴാണ് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, പിന്നെ ഞാൻ ഏതോ ഒരു തിരക്കിലേക്ക് അങ്ങോട്ട് പോയി. എന്തായാലും ഞാൻ ഇന്ന് അയക്കാം കേട്ടോ. ഹാപ്പി വെക്കേഷൻ ഫോർ ഓൾ സ്കൂൾ ബസ് സ്റ്റോറീസ് ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഡാനിയൽ മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് ഒക്കെ തന്നെ പറയുന്നുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം എന്തായാലും പിന്നെ വന്നിരിക്കുന്ന നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെജിനും ലക്ഷ്യവും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് കൂടി അവർ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരുടെയും മെസ്സേജുകൾ മെൻഷൻ ചെയ്തല്ലോ അല്ലേ. ആരുടെയും പേരിലേക്ക് നമുക്കിനി എത്താനായിട്ടില്ലല്ലോ. ഡി കെയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അൻസബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആദം ബിൻ അൻസബ്, ആയിഷ മദ്ദുവും അവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ഈ പേരുകളൊക്കെ എനിക്ക് നല്ല നല്ല ഭയങ്കര എന്താ പറയുക, ആദം ബിൻ അൻസബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ആയിഷ മദ്ദുവും എന്ന് വന്നു പോകും, അങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ അടിപൊളി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ സ്പെഷ്യലായൊരു വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. വെക്കേഷനൊക്കെ നാട്ടിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ ഇവിടെയാണ് ആയിട്ട് വെക്കേഷൻ തകർക്കുന്നവരുണ്ടാകും. എല്ലാവരും നല്ല വെക്കേഷനിലൊക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും സ്പെഷ്യൽ വിഷസും കാര്യങ്ങളും നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും മിസ് ചെയ്യും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഗുഡ് മോർണിംഗ് എല്ലാ സ്റ്റുഡൻസിനും, സേഫ് ആൻഡ് മെമ്മറബിൾ വെക്കേഷൻ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പുഷ്പ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പുഷ്പജ ആൻഡ് ഓൾ ദ അതർ ടീച്ചേഴ്സ് ആൻഡ് ഡ്രൈവർ ഫ്രം ദ ബസ് നമ്പർ 27 നോബൽ ഇൻ്റർനാഷണൽ സ്കൂൾ. ഓ അടിപൊളി അടിപൊളി. അതായത് ബസ് നമ്പർ 27 നിന്നും ആ ബസ്സിൻ്റെ സാരഥി, അല്ലെങ്കിൽ ആ ബസ്സിനെ നയിച്ചു കൊണ്ടുപോകുന്ന അദ്ദേഹം, പിന്നെ അതുപോലെ തന്നെ പുഷ്പജ, കൂടെയുള്ള എല്ലാ ടീച്ചേഴ്സ്, നമ്മളുടെ എല്ലാ സ്റ്റുഡൻസിനും സേഫായിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വെക്കേഷനായി മാറട്ടെ എന്നുള്ള സ്പെഷ്യൽ വിഷസാണ് പുഷ്പ ടീച്ചർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, ടീച്ചേഴ്സിനും സ്പെഷ്യലി നിങ്ങൾക്കും ഒരു ബ്രേക്കാണ്. അപ്പം നിങ്ങളും അടിപൊളിയായിട്ട് വെക്കേഷനൊക്കെ ഗംഭീരമായിട്ട് മാറട്ടെ. നാട്ടിലും ഇവിടെയും ഒക്കെ ആയിട്ട് സൂപ്പറായി മാറട്ടെ എന്ന് ഞാനും സ്പെഷ്യലി ടീച്ചേഴ്സിനും സ്പെഷ്യൽ വിഷസ് കൊടുക്കണമല്ലോ. നമ്മൾ കുട്ടികളുടെ കാര്യം പറയുന്ന പോലെ തന്നെ ടീച്ചേഴ്സും അവരും ഏറ്റവും അധികം കുട്ടികളുടെ കൂടെ, അല്ലെങ്കിൽ കുട്ടികളെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ടീച്ചേഴ്സിൻ്റെ ഒരു വലിയ എഫേർട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അവരും ഇക്കാര്യത്തിൽ ഭയങ്കരമായിട്ട് കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചേഴ്സും നിങ്ങളും അടിപൊളിയായിട്ട് വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അടിപൊളിയായിട്ട് നിങ്ങളും എന്താ പറയുക, നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുക, നല്ല രീതിയിൽ സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കുക,
സ്വസ്ഥമായിട്ട് കുറച്ച് സമയമൊക്കെ ഇരിക്കുക. എപ്പോഴും നിങ്ങൾ ഓട്ടത്തിലായിരിക്കുമല്ലോ. ടീച്ചേഴ്സ് നമുക്കറിയാം, ടീച്ചേഴ്സ് നല്ല എന്താ പറയുക, നമ്മൾ വിചാരിക്കും ടീച്ചേഴ്സിൻ്റെ ജോലി ചിലപ്പോൾ ഒക്കെ എല്ലാവരും പറയാനും ടീച്ചേഴ്സിൻ്റെ ജോലി ഭയങ്കര എളുപ്പമുള്ള ജോലിയല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്ര സമയം ടു ഇത്ര സമയം വരെയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒക്കെയാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ടീച്ചേഴ്സും ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ആളുകളാണ്. ഒരു ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എത്രമാത്രം തയ്യാറാകണം, എത്രമാത്രം അതിനുവേണ്ടി റെഡി ആവണം എന്നുള്ളത് ടീച്ചേഴ്സിന് മാത്രം വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. പിന്നെ കുട്ടികളെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പം എല്ലാ ടീച്ചേഴ്സിനും ഒരു അടിപൊളി വെക്കേഷൻ നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. എല്ലാ സ്കൂളിലെയും, നമ്മുടെ ഖത്തറിലെ എല്ലാ സ്കൂളുകളിലെയും എല്ലാ ടീച്ചേഴ്സിനും സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഓക്കെ, പുഷ്പയാണ് ഇപ്പോൾ ആ ഒരു മെസ്സേജും കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യം എന്തായിരുന്നു അല്ലേ? ഓക്കെ, റഫമോളുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ്. റഫമോൾ ഇന്ന് ചോദ്യം ചോദിച്ചത് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ പേര് കേൾക്കാറില്ലേ, ബ്രിജിൻ ആൻഡ്രിയ എന്ന് ഞാൻ പറയാറില്ലേ, അപ്പം അതിൽ ബ്രിജിനും ആൻഡ്രിയയും ചോദിച്ച ചോദ്യമായിരുന്നു, ഹു ഇൻവെൻറ്റഡ് ഫുട്ബോൾ? അതായിരുന്നു ഇന്നത്തെ ചോദ്യം കേട്ടോ. ഹൂ ഇൻവെൻറ്റഡ് ഫുട്ബോൾ എന്നുള്ളത് അവരാണ് ചോദിച്ചത്. അവരാണ് ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസിൽ ചോദ്യവുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഉത്തരങ്ങൾ അയക്കുന്ന ആളുകൾക്ക് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം നേരെ സുനോ ബോളിവുഡിലേക്ക് പോവുകയാണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ നല്ല നല്ല ആശംസകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 26 million real dream. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real balance ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീ റിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
4: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
5: Chennai beats.
6: Tamil, head of the hour.
7: In the art of podumakkolanda.

ബനാറസ് മൂവിയിലെ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് ഓൾ, ടുഡേ ഇസ് അവർ ലാസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ആൻഡ് ഹാപ്പി സമ്മർ വെക്കേഷൻ ടു ഓൾ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാംദേവും സ്വാസ്തികയും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും. രാംദേവ് ഒരു കടുപ്പൻ റൊണാൾഡോ ഫാനാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇന്നലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് അവരുടെ സെൽഫി അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി സമ്മർ വെക്കേഷൻ, ഹാപ്പി സമ്മർ വെക്കേഷൻ നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു അവർക്കും. നെക്സ്റ്റ് മെസ്സേജ് നാസർ കാഞ്ഞിരപ്പള്ളിയാണ് ഗുഡ് മോർണിംഗ് പറയുന്നു. വിജിത് എം എസിൻ്റെ അക്കൗണ്ടിൽ നിന്നും നോയലും ലിയോണും ഭവൻസിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. നോയൽ ആൻഡ് ലിയോൺ അവർക്കും ഒരു ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയച്ചിട്ട് ജിറ്റോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചത് ഹൂ ഇൻവെൻറ്റഡ് ഫുട്ബോൾ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അതിനെല്ലാവരും അടിപൊളിയായിട്ടാണ് ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആരവിൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് ഏത് വർഷമാണ് എന്നുള്ള കാര്യം പറയുന്നു. ഐ എം എ ഫ്രണ്ട് ഓഫ് മാധവ്. ഓക്കെ, മാധവിൻ്റെയും മാനവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഓക്കെ, അടിപൊളി ആരവ്. ഓക്കെ, മാധവും മാനവും നമ്മളുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ എപ്പോഴും നിങ്ങൾ കേൾക്കാറുള്ള പേരാണ്. അക്കൂട്ടത്തിൽ ഒരു പേര് കൂടി നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്, ആരവ്. മാധവിൻ്റെയും മാനവിൻ്റെയും ഫ്രണ്ടാണ് കേട്ടോ, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് ഹെവനിക്ക് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഹെവനിക്ക്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രിൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇയാൻ ഇവ ഇസ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. രാജഗിരി സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. ആൻഡ് റൈറ്റ് ആൻസർ അയക്കുന്നു. ഹാപ്പി വെക്കേഷൻ ടു ഓൾ, വി ആർ ഗോയിങ് ഹോം ടുമോറോ. അടിപൊളി അടിപൊളി. ഓക്കെ, ഇയാൻ ഇവ ആൻഡ് ഇസ അവർക്കും ഒരു ഹാപ്പി സമ്മർ വെക്കേഷൻ നമ്മൾ വിഷ് ചെയ്യുന്നു. നീതി മോഹൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം കൂടി ആവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ ബ്രിജിൻ ആൻഡ് ആൻഡ്രി ആണ് ഈ ചോദ്യം ചോദിച്ചത് സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഇന്ന്. ഓക്കെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എബനേസർ കോബ് മോർലി. അദ്ദേഹത്തെയാണ് യൂണിവേഴ്സലി ഫാദർ ഓഫ് മോഡേൺ ഫുട്ബോൾ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു, സ്പോർട്സ്മാൻ ആയിരുന്നു, അങ്ങനെയുള്ളൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തി കൂടിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഉത്തരം കൂടി പറയുന്നു. അമീൻ അഫ്സൽ ഗുഡ് മോർണിംഗ് നെസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നല്ലോ അമീൻ്റെ മെസ്സേജ് വരുന്നത്. വെരി ഗുഡ് മോർണിംഗ് അമീൻ. ഷാജഹാൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഷാജഹാനും പറയുന്നു. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിനെ വിഷസും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിൻ്റെ മറുപടി കണ്ടുപിടിക്കുക എന്നല്ല, നമ്മളുടെ ഒരു ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ഉത്തരം എന്തായിരിക്കും എന്ന് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ വായിച്ചൊരു ഒരു ഒരു ഒരു ഫീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡ്ലൈൻ, ഈ പറഞ്ഞ ഹെഡ്ലൈൻ ആണല്ലോ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഹെഡ്ലൈൻ്റെ ആളാണ് കേട്ടോ, മെയിനായിട്ട് ഹെഡ്ലൈൻസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളിയുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള വാക്ക് ഏതാണ്? മലയാളിയുടെ ലൈഫിലെ ഏറ്റവും അപകടകരമായ ഒരു വാക്കുണ്ട്, ആ ഒരു വാക്ക് ഏതായിരിക്കാം എന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ ലൈഫിൽ നമ്മൾ പറയുന്നതിൽ അത്ര സുഖകരമല്ലാത്തൊരു വേർഡുണ്ട്, അത് ഏത് വാക്കായിരിക്കാം? നമ്മുടെ ഡെയിലി സംസാരത്തിൽ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ ഈ വാക്ക്. ഈ വാക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, വിഷമിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വേർഡാണിത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. അതിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. മലയാളിയുടെ ലൈഫിലെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു വാക്കുണ്ട്, അത് ഏത് വാക്കാണ് എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് വരുന്നത് എന്താണ് എന്നുള്ളത് ഒന്ന് എനിക്ക് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഓക്കെ, അങ്ങനെ ഒരു വാക്ക് ഏതായിരിക്കാം എന്നുള്ളത് ഒരു ചിന്തയിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് കറക്റ്റ് സുവീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു വേർഡ് ഏതാണെന്നുള്ളത് സുവീൻ കറക്റ്റാണ്. സുവീനെ വളരെ വളരെ വളരെ വളരെ ശരിയാണ്. അമീൻ പറയുന്നു കുറേ നാളായി. യെസ്, കുറേ നാളായി എന്ന് പറയുന്നു. ഓക്കെ, സനയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സന. അപ്പം മലയാളിയുടെ ലൈഫിലെ ഏറ്റവും അപകടകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് വിഷമാവണ്ടല്ലോ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയുന്നൊരു വാക്കാണ്. ആ വാക്ക് ഏതാണെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, സുവീൻ അത് കണ്ടെത്തി എനിക്കിത് ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഒന്ന് ആ ചിന്തയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്കാണേ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് medical center.
5: Hi, this is your singer Rahul Nabiyan.
6: Vasandamullai pole vande.
5: You're listening to Radio Suno 91.7, Qatar's favorite radio station.
6: Favorite radio station.
5: Ketu kettu kootu koodam.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ജവാൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്നു. June 25 വ്യാഴാഴ്ച ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട്, ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, രാഹുലിന്റെ മെസ്സേജ് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മലയാളികളുടെ ഒരു, നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു വാക്ക് ഏതായിരിക്കാം, നമ്മളുടെ സംസാരത്തിൽ നിന്നും ഏത് വാക്കായിരിക്കാം ഏറ്റവും അപകടകരമായിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. കെ കെ ജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ഒരു ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ, മധുരം ജീവിതം എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം എഴുതിയൊരു ആർട്ടിക്കിളിൻ്റെ ഒരു ഹെഡ്ലൈൻ കണ്ട സമയത്ത് ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചായിരുന്നു ഈ ചോദ്യം. മലയാളിയുടെ ലൈഫിലെ ഏറ്റവും അപകടകരം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന, ഡെയിലി ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണിത്. ഏത് വാക്കായിരിക്കാം ഇത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം കേട്ടോ. രാഹുൽ പറയുന്നത് ഓൾവേസ് സേസ് എസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു രാഹുലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. സന പറയുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒരു വിഷസ് ആണ്. എൻ്റെ മോൻ ഇഷാന്റെ 7th ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ അറിയിക്കുമോ എന്ന് ചോദിക്കുന്നു. ഓ, തീർച്ചയായിട്ടും അറിയിക്കാമല്ലോ. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇഷാന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ബപ്സിയ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും പറയുന്നത് അവരെന്ത് വിചാരിക്കും എന്നുള്ളതാണോ മലയാളികൾ പറയുന്നതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു വാക്ക്. ഇതേ രൂപത്തിലേക്ക് വരുന്നൊരു വേർഡാണത് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു അർത്ഥമൊക്കെ ഏറെക്കുറെ എന്ന് പറയേണ്ടി വരും. ഏറെക്കുറെ ഇത് ഈ ഒരു ചിന്തയും നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. അവരെന്ത് വിചാരിക്കും എന്നോർത്താണ് നമ്മൾ പലപ്പോഴും ഈ വേർഡ് പറയുക. ഓക്കെ, നവാസ് ഭാവയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. പ്രസാദ് പറയുന്നു സാരമില്ല എന്നാണോ. സാരമില്ല പോലത്തെ ഒരു വേർഡ് തന്നെയാണത്. ഓക്കെ, ഇർഫാനയുടെ മെസ്സേജ് ഉണ്ട്, നമുക്ക് ശരിയാക്കാം ഞാൻ ഏറ്റു. ആ അത് ശരിയാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ചിലപ്പം ചെയ്യാതെയും ചെയ്തിട്ടും ഒക്കെ നമ്മളത് പറയാറുണ്ട്, നമുക്ക് ശരിയാക്കാം ഞാൻ ഏറ്റു എന്നുള്ളത്. ഓക്കെ, അത് അതുപോലെ അർത്ഥമാക്കുന്ന ഒരു ഒരു വേർഡാണ്. ഏതാണ് ആ വാക്കെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നത്. നമ്മളീ പറഞ്ഞ പോലെ ആരെയും വിഷമിപ്പിക്കണ്ടല്ലോ, ആർക്കൊരു ഒരു വിഷമാവണ്ടല്ലോ എന്നുള്ളൊക്കെ അർത്ഥത്തിലായിരിക്കും ഈ വാക്ക് കൂടുതലും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ആ വാക്ക് ഏതാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് വരുന്നു. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണിത്. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. റേഡിയോയുടെ ഒരു ഭംഗി എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് സമയത്തിന് ശേഷം പറയാമേ. ആ വിശേഷം എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
3: One last dance. This is the last dance.
0: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar,
1: in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. അജീഷ് വയലിൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: മധ്യവേനൽ അവധിക്കായി ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകൾ അടയ്ക്കുകയാണ്. ഇനി വരുന്ന 2 മാസക്കാലം സാധാരണ രാവിലെ തിരക്കേറിയിരുന്ന റോഡുകൾ ആളൊഴിഞ്ഞ് ഏറെക്കുറെയൊക്കെ കുറവായിട്ട് കാണപ്പെടും. കുടുംബസമേതം യാത്രകളും ആഘോഷങ്ങളും വിശ്രമങ്ങളും ഒക്കെയായിട്ട് ഈ അവധിക്കാലം എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എല്ലാവർക്കും സമ്മാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അജീഷ് വയലിൽ സ്നേഹത്തോടുകൂടി ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, റേഡിയോയുടെ ഒരു ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം എന്തായിരിക്കാം എന്നുള്ളത് ഞാനിപ്പോൾ കറക്റ്റായിട്ടൊന്ന് സാക്ഷ്യം വഹിച്ചു കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. മനോജ്, അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ലിസണറാണ്. മനോജ് പി ഡി, അദ്ദേഹം എനിക്കൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് നോട്ടിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഞാനൊന്ന് ഒന്ന് കേൾപ്പിക്കാം. കുറച്ച് ഞാനും അത്ഭുതത്തോടുകൂടി വോയിസ് നോട്ട് കേട്ട് എന്താണ് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ച വേർഡ് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം എന്തെങ്കിലും ഷെയർ ചെയ്യാണോ എന്നുള്ളൊരു ഒരു കൗതുകത്തിലാണ് ഞാൻ ആ വോയിസ് നോട്ട് കേട്ട് നോക്കിയത്. പക്ഷെ ആ വോയിസ് നോട്ടിൽ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു.
7: ഗുഡ് മോർണിംഗ് നിസ, ഞാൻ മനോജ്. ആക്ച്വലി ഇപ്പൊ നിസയുടെ ജസ്റ്റ് ഒരു മെസ്സേജ് ഞാൻ കേട്ടു. മാധവും മനോജും നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ സ്ഥിരം ലിസണറാണ്. സത്യത്തിൽ അത് കേട്ടപ്പോ എന്റെ കിളിപോയി. കാരണം എന്റെ മക്കളുടെ പേര് മാധവും മാനവുമാണ്. കാരണം എന്റെ മക്കളുടെ പേര് പറയുമ്പോ ഞാൻ അവരാണെന്ന്, പക്ഷെ അവര് മനസ്സിലായല്ല, വേറെ ആൾക്കാർ, വേറെ കുട്ടികളാണ്. എന്റെ മക്കൾ ഇവിടെയല്ല ഇപ്പോ, കാരണം അവരിവിടെ ബെർലയിൽ പഠിച്ചതായിരുന്നു. മൂത്ത മോൻ 10th കഴിഞ്ഞപ്പോ നാട്ടിലേക്ക് ഫാമിലി, ഫുൾ ഫാമിലി ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോ പിന്നീട് നാട്ടിലാണ് ഇളയ മോനും പഠിച്ചത്. ഇളയ മോൻ മാനവും മൂത്ത മോൻ മാധവ് രണ്ടുപേരും ബിർള സ്റ്റുഡൻസ് ആയിരുന്നു. കേട്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി, അതുകൊണ്ടാണ് മെസ്സേജ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.
6: താങ്ക് യു, താങ്ക് യു. മനോജ് പി ഡിയുടെ വോയിസ് നോട്ട് ആയിരുന്നു അത്. ഈ പറഞ്ഞ പോലെ തന്നെ അത് കേട്ടപ്പോ എനിക്ക് ഒരു കൗതുകം തോന്നി. അങ്ങനെ ഞാൻ അവരെ രണ്ട്, മനോജും മാധവും മനോജിനെയും മാനവും മനോജ് ഫാമിലിനെയും കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ റേഡിയോയിൽ പറയാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ റേഡിയോയിൽ കേൾക്കുന്ന സമയത്ത് കണക്ട് ആവുന്നത്. ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല കണക്ട് ആവുക, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും കൂടുതലും കണക്ട് ആയിട്ട് സംഭവിക്കുക. ഇത് റേഡിയോയുടെ ഒരു ഭംഗിയായിട്ടോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യമായിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ശബ്ദത്തിലൂടെയും അല്ലെങ്കിൽ നമ്മളുടെ സംസാരത്തിലൂടെയും മാത്രം നമ്മൾക്കുണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ബോണ്ടാണ് റേഡിയോയിലൂടെ സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ അതിനെന്തായാലും ഇന്ന് മോർണിംഗിൽ അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും രണ്ട് മനോജുമാർക്കും വളരെ സ്പെഷ്യൽ ആയൊരു സ്നേഹം കൂടി അറിയിക്കുന്നു. കൂടെ എന്റെ ചോദ്യം, മിലൻ പറയുന്നത് രാവിലെ തന്നെ അപകടകരമായിട്ടുള്ള വേർഡ് തിങ്ക് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു അപകടകരം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, എന്നാലും നമുക്ക് ആ വേർഡ് മാറ്റാം. മിലന്റെ ആ ഒരു അഭ്യർത്ഥന പ്രകാരം സുഖകരമല്ലാത്ത എന്നുള്ള ആ വേർഡ് നമുക്ക് ഉപയോഗിക്കാം. രാവിലെ തന്നെ നമുക്കപ്പം ഒരു നെഗിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ നമുക്ക് പോകാം. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ അത്ര സുഖകരമല്ലാത്തൊരു ഒരു വേർഡായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്നൊരു വാക്കുണ്ട്, അതേതായിരിക്കാം എന്നാണ് ചോദിച്ചത്. പ്രസാദ്, സാരമില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്കൊന്നും കുഴപ്പമില്ല നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണല്ലോ. നമ്മളെ സംബന്ധിച്ച് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, സുഖമാണെന്നോ അല്ലെന്നോ ചിലപ്പോൾ നമ്മൾ പറയില്ല. നമ്മളറിയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ കുഴപ്പമില്ല എന്നുള്ളൊരു വേർഡ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഡിക്ഷണറിയിലെ സ്ഥിരം വാക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാനായിട്ട് സാധിക്കും. അനിലിൻ്റെ മെസ്സേജ് ഞാൻ ശരിയാക്കാം എന്ന് പറയുന്നതാകും ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു വേർഡായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് അനിൽ മേനോത്തിൽ ആളുടെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അഷ്കർ പി ഹംസയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സനൽജി മെസ്സേജ് ചെയ്യുന്നുണ്ട്. സഫദ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒരു വിഷസ് പറയുന്നു, എൻ്റെ മകളുടെ ഷൻസ മെഹറിൻ്റെ 5th പിറന്നാളാണിന്ന്, ഒരു വിഷ് ചെയ്യാമോ, നല്ലൊരു പാട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഷൻസ മെഹറിന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി ഒത്തിരി സന്തോഷത്തോടുകൂടി വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

ഓക്കെ, ഭയങ്കരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഭയങ്കരം പോലത്തെ ഒരു ഒരു വാക്ക് തന്നെയാണത്. ഓക്കെ, ഭയങ്കരമല്ല, മറ്റൊരു വേർഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നസീറിന്റെ മെസ്സേജ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജ്യോതി ബാസ്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ജ്യോതി ബാസ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഏതാണ് ആ ഒരു വാക്ക് എന്നുള്ളത് ഞാൻ ഈ ഒരു പാട്ടിന് ശേഷം അതിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ട് കേൾക്കുന്നത്. ദോസ്ത് മൂവിയിലെ ശ്രീനിവാസ് അദ്ദേഹം പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വരികയാണ്.

0: Sono. 91.7 FM. Radio
1: Sono. Qatar's happiness frequency.
2: Radio Sono.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ, അൽക്കൂർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചിടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
7: Naseem Surgical and Medical Center. Appointment kal kai vilikyu 444-111-133.
9: Hi, ellavarkkum namaskaram. Njan ningalde sondam Dilip.
7: You are listening to Radio Suno
9: 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by ஈ அவதி காலத்து நீங்களுடைய பிரியப்பட்டவருக்கு ஒரு கிஃப்ட் நல்கி சர்ப்ரைஸ் செய்யாம் மலபார் கோல்டன் டைமண்ட்ஸ் இருந்தும் ஓரோ டைமண்ட் அல்லது பிரஷஸ் ஜெம் ஜுவல்லரி பர்ச்சேஸ்னோடொப்பம் நேடு ஃப்ரீ கேஷ் வவுச்சர்ஸ் ஒப்பம் பழைய சொர்ணாபரணங்கள் எக்ஸ்சேஞ்ச் செய்யாம் ஒரு நஷ்டமும் கூடாது
1: இன் அசோசியேஷன் வித்
2: கமர்ஷியல் பேங்க் we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
3: Naseem Healthcare Naseem Surgical and Medical Center Searing Road healthy smiles anytime for more information call 4411133
4: and Lulu hypermarkets supermarkets and department stores where the world comes to shop
5: just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റാണ്. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുതേ എന്ന് വളരെ വളരെ സ്നേഹത്തോടുകൂടി മോർണിംഗ് സവാരിയിലൂടെ വാട്ടർ ബെല്ലിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ
8: brought to you by
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ കോൾ 4460669
10: സഫ വാട്ടർ ട്രസ്റ്റഡ് ബൈ ഫാമിലീസ് ഡെലിവേർഡ് ബൈ സഫ
6: പലപ്പോഴും നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന അത്ര സുഖകരമല്ലാത്ത ഒരു വാക്ക് ഏതായിരിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. ആ വാക്ക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പരിപാടിയുണ്ട് ഒന്ന് വരണം കേട്ടോ. അപ്പം നമ്മൾക്ക് ചിലപ്പം പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ വരാൻ പറ്റില്ല എന്ന് പറയില്ല, അതിന് പകരം നമ്മൾ പറയും നോക്കട്ടെ അല്ലെങ്കിൽ നോക്കാം എന്ന് പറയും. ഓക്കെ, ഈ ഒരു വേർഡിനെയാണ് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഒരുപാട് പേര് നോക്കാം എന്നുള്ള വാക്ക് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്, അതിപ്പോൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നോക്കട്ടെ കേട്ടോ, ഉറപ്പില്ല, നോക്കട്ടെ ഉറപ്പില്ല എന്ന് ചിലപ്പോൾ പറയില്ല, ചിലപ്പോൾ നമ്മൾ നോക്കട്ടെ അല്ലെങ്കിൽ നോക്കാം എന്നുള്ള വാക്കായിരിക്കും പറയുന്നത്. മലയാള ഭാഷയിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു വാക്കായിട്ട് ഇതിനെ കണക്കാക്കാം എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് കേട്ടോ. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എല്ലാവർക്കും അറിയാം, പോകില്ല. പക്ഷെ നേരിട്ട് പറയാനായിട്ട് ഒരു മടി, കാരണം അപ്പുറത്തുള്ള ആൾക്കതൊരു വിഷമമാകുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാകും. അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ദിവസം വരെ സംഘാടകൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. പരിപാടി കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ വരാൻ പറ്റിയില്ല കേട്ടോ എന്നുള്ള ഒരു ഒരു മെസ്സേജ് എത്തുക. അതുവരെ രണ്ട് കൂട്ടരുടെയും സമയം കുറച്ച് നഷ്ടമായി പോകും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ എസ് പറയുന്നതും നോ പറയുന്നതും നമ്മുടെ ഒരു ആ ഒരു കലാരൂപത്തിലും ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കല്യാണത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ ചിലർ പറയും തീർച്ചയായിട്ടും വരാട്ടോ എന്ന് പറയും. അപ്പോൾ ഈ തീർച്ചയായിട്ടും എന്നുള്ള വാക്ക് കേട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ യാതൊരു ഉറപ്പും ഉണ്ടാകത്തില്ല, ആ ദിവസം ആ വ്യക്തി വരാനായിട്ടുള്ള ചാൻസസ് 50% വരെ മാത്രമായിരിക്കും. മറ്റു ചിലർ പറയും ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാൻ പറ്റില്ല അല്ലെങ്കിൽ നോക്കാം നോക്കട്ടെ എന്നുള്ളതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു വാക്കാണ് ശ്രമിക്കാം എന്നുള്ളത്. പിന്നെ ചില ആളുകൾ ചിലപ്പം എസ്സും പറയത്തില്ല നോയും പറയത്തില്ല, അപ്പം നോക്കാം, ആ സമയത്ത് നോക്കാം നീ, അപ്പം പറയാം എന്നുള്ള ഒരു രീതിക്ക് പറയാറുണ്ട്. അങ്ങനെയും സാഹചര്യം അനുസരിച്ച് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ പറയുന്നൊരു നല്ല വരിയുണ്ട്, എസ്സിനും നോയ്ക്കും ഇടയിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നോക്കാം നോക്കട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ശ്രമിക്കാം എന്നൊക്കെ പറയുന്നതാണോ നല്ലത്? യെസ് ഓർ നോയിൽ കാര്യം പറഞ്ഞങ്ങടെ അപ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ വിഷമല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതൊരു വലിയ വിഷമത്തിലേക്ക് പോകത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു യെസ്സും നോയും കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് തീർക്കുന്നതാണോ അതോ നോക്കാം നോക്കട്ടെ ശ്രമിക്കാം അപ്പം നോക്കിയാൽ പോരെ അപ്പം തീരുമാനിച്ചാൽ പോരെ എന്നുള്ള വാക്കുകൾ പറയുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? അത് തീർച്ചയായിട്ടും ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം വിളിച്ച് പറയാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു മെസ്സേജ് അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വരട്ടെ. അതല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 444-4917 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 444-4917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. ഈ നോക്കാം നോക്കട്ടെ എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് കറക്റ്റ് നമ്മുടെ മറുപടി എന്താണോ അതങ്ങ് പറയുന്നതാണോ നല്ലത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഇക്കാര്യത്തിൽ? പുതിയൊരു മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-9417 ആണ്. അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം 5000-9417 എന്ന നമ്പറിലേക്ക്. അൻഫാല് പറയുന്നത് അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡുകളൊക്കെ തന്നെയാണ് അൻഫാലും എനിക്ക് മെസ്സേജിലൂടെ അയച്ചു തന്നിട്ടുള്ളത്. അപ്പം നോക്കാം എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചു വരുന്നത്. അഭിപ്രായങ്ങൾ പോരട്ടെ. 444-9417 ലേക്ക്.

0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. You're listening to Morning Safari.
2: Only on Radio Sunoo.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
3: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411133.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
9: Just feel like you're home.
2: Suno updates.
10: Suno updates like is swagatham. Update galumai Nisa. ലുസൈൽ ട്രാം സർവീസ് ശൃംഖലയിൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി June 26 വെള്ളിയാഴ്ച മുതൽ July 5 ഞായറാഴ്ച വരെ ട്രാം സർവീസുകൾ നിർത്തിവെക്കുന്നതായി ഖത്തുറയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാലയളവിൽ യാത്രക്കാർക്കായി ലെക്താഫിയ സ്റ്റേഷനിൽ നിന്ന് ടറഫത്ത് സൌത്ത് സ്റ്റേഷനിലേക്ക് പകരം ബസ് സർവീസുകൾ ഏർപ്പെടുത്തും. കൂടാതെ നിലവിലുള്ള മെട്രോ എക്സ്പ്രസും പുതുതായി ആരംഭിച്ച മെട്രോ ലിങ്ക് റൂട്ട് M154 ഉൾപ്പെടെയുള്ള മെട്രോ ലിങ്ക് സേവനങ്ങളും സർവീസ് നടത്തും. 38th ദോഹ തിയേറ്റർ ഫെസ്റ്റിവലിലെ വിജയികളെ ആദരിച്ചു. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തുള്ള ദുഖാൻ തിയേറ്ററിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. അന്താരാഷ്ട്ര ഷോപ്പിംഗിനും ഷിപ്പിംഗിനുമായി ഖത്തർ പോസ്റ്റ് കണക്റ്റഡ് സർവീസിന്റെ പുതിയ പതിപ്പ് പുറത്തിറക്കി. ആഗോള ഷോപ്പിംഗ് അനുഭവം സാധ്യമാക്കുന്നതാണ് കണക്റ്റഡിന്റെ പുതിയ പതിപ്പ്. ലോകകപ്പ് ഗ്രൂപ്പ് എയിലെ അവസാന പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ ഏകപക്ഷീയമായ 3 goals പരാജയപ്പെടുത്തി മെക്സിക്കോ. ആവേശകരമായ മത്സരത്തിന്റെ 2nd മെക്സിക്കോ 3 goals സ്വന്തമാക്കിയത്. ഈ വിജയത്തോടെ ഗ്രൂപ്പിൽ തങ്ങളുടെ 1st മെക്സിക്കോ കൂടുതൽ ശക്തമാക്കി. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എയിലെ നിർണായക പോരാട്ടത്തിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്കയ്ക്ക് ചരിത്ര വിജയം. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ദക്ഷിണാഫ്രിക്ക നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ലോകകപ്പ് നോക്കൌട്ടിൽ. സി ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 3 goals ബ്രസീൽ പരാജയപ്പെടുത്തിയത്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. സൂപ്പർമാർക്കറ്റിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിൽ എത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂപ്പർമാർക്കറ്റിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
3: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
4: നമസ്കാരം, ഞാൻ നന്ദു.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. June 25 വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമിൽ ഒരു ചെറിയ വാക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചത്. ചെറിയ വാക്കാണെങ്കിലും അത് വളരെ വലിയൊരു എന്താ പറയുക അഭിപ്രായങ്ങളിലേക്കൊക്കെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ റിജീഷ് പറയുന്നത്, ഗുഡ് മോർണിംഗ് നിസ, ഞാൻ എസ് ഓർ നോയുടെ ആളാണ്, ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് പറഞ്ഞു പോകാറുണ്ട് എന്ന് പറയുന്നു. സിറാജ് പറയുന്നു, ഇന്ന് ഫുൾ കുറച്ച് സീരിയസ് ആയി സംസാരിച്ച പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ശ്രീയുടെ മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. അതായത് നമ്മൾ ഉറപ്പായിട്ട് പറയുന്ന യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത് ഗുഡ് റാദർ ദാൻ ലാസ്റ്റ് മിനിറ്റ് അൺപ്ലസൻറ്റ് സർപ്രൈസ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കറക്റ്റായിട്ട് യെസ് ഓർ നോയിലേക്ക് എത്തുന്നതായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് ശ്രീയുടെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിച്ച കാര്യം ഇതായിരുന്നു, ഇപ്പം മലയാളികളായിട്ടുള്ള നമ്മളുടെ സംസാരത്തിലെ ചില വാക്കുകളെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനെ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കാണ് നോക്കാം, നോക്കട്ടെ, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഭംഗിയാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രമിക്കാം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പം ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഈ പറഞ്ഞില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ടൊരു മറുപടി അവിടെ കൊടുക്കുന്നതല്ലേ അതിന് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ എത്തുന്നുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുൻപായിട്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്ദു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ആക്ഷൻ
6: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ,
7: തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. ആൻഡ്
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീ റിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
13: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഇന്ത്യൻ മൂവിയിലെ പാട്ടാണ്. സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. വെള്ളം കുടിച്ചോ പണി?
1: വെള്ളം കുടിച്ചു.
0: ഓക്കെ, അപ്പൊ വെള്ളം കുടി. അയ്യോ, വെള്ളം കുടിച്ചെന്നെയാണോ?
1: വെള്ളം കുടിച്ചല്ല, വെള്ളം കുടിച്ച
0: വെള്ളം.
1: അതെ,
0: തീർച്ചയായിട്ടും വെള്ളം കുടിക്കാത്ത ആളുകളുണ്ട്. നമുക്കറിയാം, ചൂടും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ.
1: അതായത് ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്ന വെച്ചാല് നിങ്ങള് അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ നമുക്ക് ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കൂ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നം വരാൻ പാടില്ല.
0: അതെ,
1: കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി വെള്ളം കുടിക്കണം.
2: Stay hydrated and stay tuned. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ. Brought to you by 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669. സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
1: ഞാനിപ്പോ എന്ന് വന്നു വായിക്കേ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ വെള്ള കമ്പനികളുടെ
0: പോകുന്ന വഴിക്ക്.
1: അപ്പൊ ഇന്നും സഫയുടെ
0: വണ്ടി കണ്ടിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു, ഈ മലയാളികളുടെ ജീവിതം എന്ന് പറയുന്നത് SNM നോയ്ക്കും ഇടയിൽ തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെയാണ് എന്ന് ഞാനിങ്ങനെ വായിച്ചു പോയിട്ടുണ്ടായിരുന്നു.
1: യു മീൻ സ്നോ?
0: സ്നോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും.
1: എസ്സും പറയില്ല, നോയും പറയില്ല, സ്നോ പറയും.
0: സ്നോ പറയും. നമ്മൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നോക്കാം, അല്ലെങ്കിൽ ഏറ്റവും മലയാളികളുടെ ലൈഫിലെ അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ സുഖകരമല്ലാത്തൊരു വേർഡെന്ന് കണക്കാക്കാൻ പറ്റുന്നൊരു വാക്കായിരിക്കാം ചിലപ്പോ നോക്കാം.
1: അതെ,
0: നോക്കട്ടെ എന്ന് പറയുന്നത്.
1: അല്ല, ഈ നോക്കാം, നോക്കട്ടെ, നോക്കാം ഒരു പ്രതീക്ഷയാണ്, നോക്കട്ടെയും ഒരു പ്രതീക്ഷയാണ് അല്ലേ?
0: നോക്കട്ടെ, പക്ഷേ ഒരു ഉറപ്പില്ലാത്ത പ്രതീക്ഷയാണ്.
1: നോക്കാം, പ്രതീക്ഷ
0: പിന്നെയും പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്.
1: ഓക്കെ,
0: അപ്പൊ ഈ പറഞ്ഞാലും നോക്കാം നോക്കട്ടെ ഇങ്ങനെയുള്ള, തീർച്ചയായിട്ടും ചില സമയത്ത് ഈ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഒരു കല്യാണം വിളിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിട്ടിരിക്കും, പക്ഷെ ചിലപ്പോ നമ്മൾ പോയി എന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ വാക്കുകളെ കുറിച്ചിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കൂടെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു, മാധവ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരാൾ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
3: എന്റെ പേര് ആഷിക്. മാഹി.
0: ആഷിക് മാഹി, പറയൂ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു?
3: സുഖമായിട്ട് പോകുന്നു.
0: അടിപൊളി. അപ്പൊ എന്താ പറയൂ, മറുപടി എന്താണ്?
3: മറുപടി എന്താണെന്ന് വെച്ചാല് ഇപ്പൊ കേട്ട അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. റീസെന്റ് എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞു, ഇവിടെ ഖത്തറിൽ വെച്ചിട്ട് നേരിട്ട് കഴിഞ്ഞത്. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാര് സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞത്. അപ്പൊ അവിടെ ഞാൻ ഒത്തിരി പേരെ ക്ഷണിച്ചു.
0: ഓക്കെ,
3: ഒരുപാട് പേരെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ക്ഷണിച്ചത്. കാരണം ഒരു സ്റ്റാർ ഹോട്ടലാകുമ്പോൾ എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ഒരുപാട് സുഹൃത്തു വലയുള്ള ഒരാളാണ് ഞാൻ, റേഡിയോ പലരും ഉണ്ടായിരുന്നു.
0: അപ്പൊ
3: ഞാൻ ക്ഷണിച്ചതില് ഈ പറഞ്ഞതുപോലെ വരാം, നോക്കാം, ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞ പലരും
0: വന്നില്ല.
3: വന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാല് ഈ സ്റ്റാർ ഹോട്ടലുകളില് നമ്മൾ പേയ്മെന്റ് നേരത്തെ നടത്തണം. അപ്പൊ അത് റീകൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മളത് വരുമല്ലോ, ആ ഉറപ്പായിട്ട് വരുമെന്ന് പറഞ്ഞവരോട് അടക്കമാണ് നമ്മൾ പേയ്മെന്റ് ചെയ്തത്. അപ്പൊ ഞാൻ ക്ഷണിച്ചതിൽ ഒത്തിരി പേര് വരാതിരിക്കുമ്പോ എനിക്ക്, ഞാൻ ഈ ഫിൽട്ടർ ചെയ്തതിൽ ഒരുപാട് പേര് എനിക്ക് വീണ്ടും അവര് വരില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് ക്ഷണിക്കായിരുന്നു.
0: ബാക്കിയുള്ള ആളുകളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാമായിരുന്നു.
3: അവരുടെ അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ വരാതിരുന്നവര് ചെയ്തു വെച്ചത്. ശരിക്കും പറഞ്ഞാല് എന്തോ തലയെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക്
0: ക്ഷമിക്കാമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോഴോ ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നതാണെങ്കിൽ എപ്പോഴും നല്ലത്.
3: പറഞ്ഞാൽ മതിയായിരുന്നു, ഇല്ല അല്ലെങ്കിൽ നോ. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. ചില നാട്ടിലെ അല്ല, ഇവിടെ തന്നെ ചില കല്യാണങ്ങളോ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്ററിൽ RSVP എന്നൊരു ടെലിഫോൺ നമ്പർ കൊടുക്കും.
0: അതെ,
3: അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പലരെയും
0: വിളിച്ചു,
3: പ്ലീസ് കൺഫേം യുവർ അവൈലബിലിറ്റി എന്ന് പോലും ഞാൻ എഴുതിയിട്ട് പോലും ഒരു റിപ്ലൈ ഇല്ല. ഇതിലെ ചിലര് വരും എന്നുള്ള ആ രീതിയിലായിരുന്നു. എനിക്ക് പറഞ്ഞാൽ മറ്റുള്ളവർ ക്ഷണിക്കേണ്ട അവസരം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേരെ ക്ഷണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അറിയാലോ.
0: അതെ, പിന്നെ പിന്നെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് കറക്റ്റ് മറുപടി ഇപ്പൊ ആ നോന്ന് ആദ്യം പറയുമ്പോ ഒരു വിഷമം ഉണ്ടെങ്കിലും അത് വിഷമമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല അല്ലേ?
3: ഇല്ലല്ല, ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അവരുടെ തിരക്ക് കൊണ്ടായിരിക്കും അവര് വരാത്തത്. അത് ഓപ്പണായിട്ടൊക്കെ പറഞ്ഞില്ല, എനിക്ക് മറ്റൊരു പരിപാടി ഉണ്ട് എന്ന് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും വിഷയമില്ല. ആരെയും ബ്ലെയിം ചെയ്യുന്നതല്ല, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഇങ്ങനെ ഒരു കല്യാണം അല്ലെങ്കിൽ
0: നടത്തുമ്പോൾ
3: ഒരു ഇതൊരു പൊതുപരിപാടികളല്ല. പൊതുപരിപാടിയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് വരാം വരില്ല അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഒരു കല്യാണം പോലെയുള്ള പരിപാടികൾ തീർച്ചയായിട്ടും ആ കൗണ്ട് അവർക്ക് ഉണ്ടാവുമല്ലോ.
0: അതാ കറക്റ്റ് മറുപടി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്.
3: യെസ് തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ, അഭിപ്രായം പങ്കുവെച്ചതിൽ താങ്ക് യു.
3: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു, ബൈ ബൈ. ആഷിക്ക് അദ്ദേഹമായിരുന്നു വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ നോക്കാം നോക്കട്ടെ എന്നൊക്കെ പറയുന്നതിന്റെ എനിക്ക് ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ ചിലപ്പോൾ നമുക്ക്
1: അദ്ദേഹം പറഞ്ഞതിലൊരു വലിയൊരു പോയിന്റ് എനിക്ക് ഒരു ഭയങ്കര മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. ഒരു പൊതുപരിപാടിയാണെങ്കിൽ
0: അങ്ങനെയാണ് നമുക്ക് കുഴപ്പമില്ല.
1: ചിലപ്പോ മറ്റെന്തെങ്കിലും തിരക്കുകള് നമുക്ക് സംഭവിച്ചു പോയാല് നമുക്ക് അതിന് വരാൻ പറ്റിയില്ല എന്ന് പറയാം. പക്ഷെ ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പരിപാടിയാകുമ്പോ അതില് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്നുള്ളതാണ്. എനിക്കൊരു രേഷ്മ
0: എന്താണെന്നറിയാം,
1: അദ്ദേഹം എന്നെ പ്രോഗ്രാം ക്ഷണിച്ചിരുന്നു.
0: ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു.
1: ഓക്കെ, മുഹമ്മദ് സായിമും ഫിദ മുക്താറും
0: ആണോ
1: അവരുടെ ആയിരുന്നു മാരേജ്?
0: മാരേജ്.
1: പക്ഷെ എനിക്ക് പോകാൻ
0: പറ്റിയില്ല.
1: വിളിച്ചിരുന്നു അദ്ദേഹം, അദ്ദേഹം എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ഷമാപണം ഞാൻ
0: ഓൺ എയറിലൂടെ
1: ഞാൻ അറിയിക്കാണ്. ആഷിക്ക സോറി,
0: ഓൺ എയർ ആയിക്കൊണ്ട്
1: ഞാനാണ് ഇന്ന് ഓൺ എയർ ആയത്.
0: പുണ്ണി ഇന്ന് ഓൺ എയർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞു അറിയാതെ ഈ ടോപ്പിക്കിലേക്ക്
1: വരികയും ചെയ്തു
0: പുണ്ണി വരികയും ചെയ്തു. ഒന്നും എല്ലാം അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും സംഭവിക്കട്ടോ. പലപ്പോഴും ഞാൻ എനിക്കിപ്പോ ഒരു മെസ്സേജ് വന്നു പേഴ്സണലി, എന്നോടും പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ലേ.
1: അതൊരു
0: ഫംഗ്ഷൻ, ചെറിയൊരു ഫംഗ്ഷൻ. ഞാൻ എന്റെ ബ്രാക്കറ്റിൽ എഴുതി ചാൻസ് കുറവാണ് എന്നുള്ളത്. ഞാൻ ഇന്ന പരിപാടികളുണ്ട്, നമുക്ക് എന്തൊരു ഫംഗ്ഷൻ ഉള്ളത്.
1: പക്ഷെ ഇന്നത്തെ ഈ ടോപ്പിക്കിന്റെ ഒരു വലിയൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരാൾക്കും പ്രതീക്ഷ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും പ്രതീക്ഷകളാണ്
1: തുറന്ന് പറഞ്ഞാൽ തീർന്നില്ലേ?
0: അതെ,
1: യെസ് ഓർ നോ പറഞ്ഞാൽ തീർന്നില്ല.
0: അപ്പൊ ചിലപ്പോ ഒരു വിഷമം ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അത് അവിടെ കൊണ്ട് തീർന്നു.
1: ഇപ്പൊ ആഷിക്ക പറഞ്ഞ പോലെ ഇപ്പൊ ഒരാളെ പ്രതീക്ഷിച്ച് മറ്റൊരാളുടെ അവസരമല്ലേ
0: നഷ്ടപ്പെട്ടത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും എസ്സും നോയും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഒരു ബുക്ക് ഉണ്ട്, ദ പവർ ഓഫ് നോ എന്ന് പറയുന്നൊരു ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന് മലയാളത്തിൽ എന്ത് പേരിടും?
1: പവർ ഓഫ് നോ.
0: നോക്കാമെന്നോ? അങ്ങനെ നമ്മുടെ ഒരു പേഴ്സ്പെക്ടീവ് വെച്ചിടുവാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പേര് ചിലപ്പോ കൊടുക്കേണ്ടി വരും.
1: പറ്റില്ല, പറ്റില്ലയുടെ പവർ. ശക്തി
0: എന്നൊക്കെ വേണമെങ്കിൽ. പക്ഷെ നമ്മൾ അപ്പോഴും പറയില്ല, അതാണ് മലയാളി എപ്പോഴും ചിലപ്പം ക്ലിയർ ആയിട്ട് പറയില്ല. നോക്കട്ടെ എന്നോ നോക്കാന്നോ ഒക്കെ തന്നെയായിരിക്കും പറയുക
1: എന്നുള്ളത്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയൊരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുകയും, അതായത് ഒരാൾക്കും പ്രതീക്ഷ കൊടുക്കരുത്, ഒരാൾക്ക് കൊടുക്കുന്ന പ്രതീക്ഷ മറ്റൊരാളുടെ അവസരമായിരിക്കും ഒരുപക്ഷെ നഷ്ടപ്പെടുത്തുക.
0: നമ്മൾ ചിലപ്പോ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊക്കെ അങ്ങോട്ട് പോവായിരിക്കും. പക്ഷെ അപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിലപ്പോ അത് മനസ്സിലേക്ക് എടുത്തിട്ടുണ്ടാവാം എന്നുള്ള ഒരു ഒരു ഒരു ചിന്ത നൽകാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി ഇനിയും ഇതുപോലെ ഇത്തരത്തിലുള്ള
1: ടോപ്പിക്കുകളായിട്ട്
0: ഈ വഴി വരണേ. സിറാജിന്റെ അടുത്ത് എന്തുപറ്റി ഇന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നേ എന്ന്
1: ചോദിക്കുന്നുണ്ടായിരുന്നു.
0: ഇങ്ങനെ ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്നാലും ഇനിയും അഭിപ്രായങ്ങൾ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മറ്റേതെങ്കിലും വശങ്ങളുണ്ട്.
1: അതെ, നിങ്ങൾക്കിപ്പോ ഇതിന്റെ ഈ ഒരു ചിന്തയോട് നിങ്ങൾക്കും ചേർത്ത് വെക്കാനുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജുകളായിട്ട് അയക്കാം.
0: അതെ, വിളിക്കാം 5000097 ഇപ്പൊ തന്നെ വിളിച്ചു, അല്ലെങ്കിൽ 444-9170 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കാരണം അപ്പുണ്ണി എവിടെയൊക്കെയോ പോകാത്ത സ്ഥലങ്ങളുണ്ട്, അവർക്കൊക്കെ വിളിച്ച് ഡയറക്റ്റ് മറുപടി കൊടുക്കാൻ പറ്റുന്ന സമയമാണ്.
1: നിറയും.
0: അപ്പൊ വിളിച്ചോളൂ 444-9170 എന്ന നമ്പറിലേക്ക്. ലവ് ആക്ഷൻ ഡ്രാമ മൂവിയിലെ പാട്ട്.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
4: One last day. This is the last dance.
3: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, ഖത്തർ,
5: ഇൻ അസോസിയേഷൻ വിത്ത്.
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: Hi, this is Gautam Vasudev Menon.
7: You're listening to
6: Radio Sun 91.7, and this is Qatar's favorite radio station.
7: You're listening to
8: Morning Safari.
7: Morning Safari.
8: Morning Safari.
3: Only on Radio Sun 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈയവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ ഈ ടൈമിലുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് പേരുടെ നമ്മൾ നേരത്തെ ആ ഒരു ചോദ്യത്തിന്റെ മറുപടികൾ നിലയ്ക്കുന്നില്ല. ഒരുപാട് പേര് പലതരം ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവിടേക്ക് അയച്ചു തരുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമ്മൾ വഴിയെ വരുന്നതായിരിക്കും. കുറച്ചധികം വോയിസ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. എന്തായാലും നമുക്കതിന് മുൻപായിട്ട്, ആ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട്, വേൾഡ് കപ്പിന്റെ ഫുട്ബോൾ ലോകത്തേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം എന്നുള്ളതാണ്.
8: Let's play football.
0: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
9: In association with
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: ഓക്കെ, അപ്പൊ എന്തായാലും മത്സരങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കി പോകാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരങ്ങൾ, ഇനി വരുന്ന മത്സരങ്ങൾ. ബ്രസീലിന്റെ ഒക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം നമ്മൾ ഈ ദിവസം മോർണിംഗിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു.
11: തീർച്ചയായിട്ടും.
7: ഓക്കെ, അപ്പൊ ഇനി വരാൻ പോകുന്ന മാച്ചുകൾ നോക്കുവാണെങ്കിൽ, ക്രൂസോവ ഐവറി കോസ്റ്റ് മാച്ച്, അതൊരു അടിപൊളി മത്സരമാവാനുള്ള നല്ല
11: മത്സരമായിരിക്കും.
7: എന്താ പറയാ, അടുക്കി തിരിച്ചടി എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളി ഒരു മാച്ചായിരിക്കും അത്.
11: തീർച്ചയായിട്ടും
7: അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. അത് ഇന്ന് 11 മണിക്കായിരിക്കും ആ മാച്ച് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ ഇക്വഡോർ ജർമ്മനി മത്സരവും 11 മണിക്ക് തന്നെ നടക്കുന്നുണ്ട്.
11: ജർമ്മൻ ആരാധകർ.
7: ഓക്കെ, അതുപോലെ ടുണീഷ്യ നെതർലൻഡ്സ് മാച്ച് വെളുപ്പിന് 2 മണിക്കായിരിക്കും. നമ്മളുടെ ഇവിടുത്തെ സമയം 2 മണിക്കായിരിക്കും. ആ ഒരു മത്സരം നമുക്ക്
11: കാണാനായിട്ട് സാധിക്കും.
7: ജപ്പാൻ സ്വീഡൻ മാച്ചും 2 മണിക്കായിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ വെളുപ്പിനെ വരുന്ന സമയത്ത് തുർക്കി USA മാച്ച് ഉണ്ടാവും. അതിനുശേഷം പരാഗ്വേ ഓസ്ട്രേലിയ മാച്ച് ഉണ്ടാകും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാച്ച് എന്ന് പറയുന്നത് നോർവേയും ഫ്രാൻസും തമ്മിലുള്ള മാച്ചാണ്.
11: ഫ്രാൻസിന്റെ മാച്ച്
7: തീർച്ചയായിട്ടും നമ്മൾ കാണാൻ ആഗ്രഹം.
11: നോർവേ

0: എത്ര ഗോള് സ്കോർ ചെയ്യും, മെസ്സിക്ക് മുകളിൽ എത്തുമോ,
1: അതെ ഇങ്ങനെ പല
0: ചർച്ചകളിലെത്തുമോ, ചർച്ചകളാണ്.
1: അതെ, ഹാലൻഡ് വേഴ്സസ് എംബാപ്പെ എന്നൊക്കെയുള്ള ചർച്ചകൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇവിടം വരെ എത്തി നിൽക്കും എന്നുള്ളത് അടുത്ത ദിവസത്തെ മാച്ചിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വെയിറ്റ് ചെയ്യാം.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: രജിഷ വിജയൻ, യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. ഈ പാട്ട് ഞാൻ നേരത്തെ പ്ലേ ചെയ്തു എന്ന് എനിക്കൊരു പെട്ടെന്നൊരു സംശയം.
1: ഓക്കെ,
0: കേട്ടപ്പോ സത്യം
1: അല്ല, അത് ഇന്നത്തെ ടോപ്പിക്കിന്റെ
0: പ്രശ്നമാണെന്ന്
1: തോന്നുന്നു. സംഭവം എന്താന്ന് വെച്ചാല് യെസ് നോ അല്ലേ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മള് പലപ്പോഴും പറയാറുണ്ട്, ആ ഞാൻ നോക്കാട്ടോ, ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം, ഞാൻ ശ്രമിക്കാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നോ പറയേണ്ടടുത്ത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും ഉള്ളൊരു ആർജവം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ എനിക്ക് ശരിക്കും ഇപ്പൊ നമ്മുടെ ഗോപിനാഥ് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നോട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ നോക്കുക, നമ്മള് മറ്റു ചില രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകളോട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചിട്ട് അവര് നോ എന്നൊക്കെ പറഞ്ഞ അത് നോ തന്നെയാണ്, അത് പറ്റില്ല
0: എന്നുള്ള അർത്ഥമാണ്.
1: പക്ഷെ നമ്മുടെയൊക്കെ ഒരു
0: സ്വഭാവം
1: അതാണ്, നമ്മുടെയൊക്കെ നോക്കി അത് പറ്റില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോ കുറച്ച് കഴിയുമ്പോ നമ്മൾ എന്ന് പറയുന്നതാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നോട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്.
2: ഗോപിനാഥ് ആണ് ഞാൻ പറയുന്ന കാര്യത്തിൽ അത് കറക്റ്റ് ആണ്. യെസ് അല്ലെങ്കിൽ നോ ഡയറക്റ്റ് പറയാ, പക്ഷെ നമ്മള് നോ പറയുമ്പം ചിലർ ചോദിക്കും ഇന്ത്യൻ നോ നോ ആണോ അതോ ഇന്ത്യന്റെ പുറത്തുള്ള നോ ആണെന്ന്. ഈ ഇംഗ്ലീഷുകാരൊക്കെ നോ പറഞ്ഞാൽ ഇറ്റ്സ് നോ, പക്ഷെ ഇന്ത്യക്കാര് നോ ആദ്യം പറയും. ഇപ്പൊ വീട്ടിലെത്തിയാൽ ഒരു ചായ എടുക്കട്ടെ, വേണ്ട വേണ്ട വേണ്ട വേണ്ട, പിന്നെ കുറച്ച് കഴിയുമ്പോ ഓക്കെ എന്നാലൊന്നാവാം, അങ്ങനത്തെ നോ ആണ് നമ്മളെ ഇന്ത്യക്കാര് ഒക്കെ പറയുക. അപ്പം ഞാൻ അതിനോട് യോജിക്കുന്നില്ല. യെസ് ഓർ നോ കറക്റ്റായിട്ട് പറയാണ് വേണ്ടത്, നിങ്ങൾ പറഞ്ഞ പോലെ. യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ, പിന്നെ ഷുഡ് ബി നോ തന്നെ ആയിരിക്കണം, അല്ലാണ്ട് ഇന്ത്യൻ നോ ആവരുത്.
0: ഇതിനൊക്കെ ഓരോ കൾച്ചർ വൈസ് അതിന്റെ ഡിഫറൻസ് ഉണ്ട്,
1: മനസ്സിലായി?
0: കാരണം ആ ഒരു ടേക്ക് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
1: അതായത് ഇപ്പൊ നമ്മുടെ രീതിയിൽ ഇപ്പൊ അദ്ദേഹം ഇന്ത്യൻ നോ എന്ന് പറയുന്നു, ചിലപ്പോ നമ്മള് ഒരു സഹാനുഭൂതി കൊണ്ടായിരിക്കാം
0: നമുക്ക് മനസ്സുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് കട്ടായിട്ട് പറയാൻ പറ്റില്ല,
1: പെട്ടെന്ന് നോ പറഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സഹാനുഭൂതി അല്ലേ
0: പറയണ്ടായിരുന്നു
1: എന്നൊരു റീതിങ്ക് ചെയ്തിട്ട് നമ്മള് അത് ചെയ്തോളൂ
0: എന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് ഓരോ റീജിയൻ വൈസ് ഉള്ള ഡിഫറൻസ്
1: ഇതിനകത്ത്
0: കണക്ട് ആയി വന്നു എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് മിസ്, അപ്പുണ്ണിനെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഹാരിസ് ചോദിക്കുന്നുണ്ട്. പിന്നെ മനഃപൂർവ്വം കുത്തുവാണോ നിസ അപ്പുണ്ണിനെ എന്ന് ചോദിച്ചിട്ട് റനീഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മൾ കിട്ടുന്ന അവസരം പാഴാക്കാൻ പാടില്ല,
1: ഇന്നത്തെ ദിവസം
0: അറിഞ്ഞോണ്ട മനഃപൂർവ്വം.
1: അതായത് നിസ ആഷിക്ക് എല്ലാവരും എടുത്തിട്ട്
0: അലക്കുകയാണ്, ഒരു വഴിക്കല്ലെങ്കിൽ ഒരു വഴിക്ക് ഫിൽട്ടർ ആണ് വില്ലൻ. അതെന്താണ് നമ്മളെ ഫിൽട്ടർ ചെയ്ത് പറയുന്നതിനെ കുറിച്ചിട്ടാണോ ഷാഹുൽ പറയുന്നത് ഫിൽട്ടർ ആണ് വില്ലൻ എന്നാണ്? അതായത് നമ്മൾ കുറച്ച് ഒന്ന് ഒന്ന് കറക്റ്റ് ഉത്തരം പറയുന്നില്ലല്ലോ, നമ്മളതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് ചിലപ്പോ പെരിഫറലായിട്ടൊക്കെ പറയാന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ തൊട്ടും തൊടുവിക്കാതെയൊക്കെ പറഞ്ഞു പോകത്തില്ല.
1: അതായത് ഈ പറഞ്ഞ മറ്റേ തല്ലിയിട്ട് തലോടുന്ന രീതി
0: അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നബീൽ ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്, ഞങ്ങളിത് കേട്ട് നോക്കുന്നതായിരിക്കട്ടെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ടോപ്പിക്കിൽ നിന്നും ഇന്ന് ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊന്ന്,
1: കാരണം ടോപ്പിക്കിന് ഇന്ന് ഹൈഡ് ആൻഡ് സീക്കിനോട് ഞങ്ങൾ നോ എന്ന് പറയണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ഹായ് ഹായ് നിസ ആൻഡ് അപ്പുണ്ണി, വീക്കെൻഡ് പൊളിക്കണ്ടേ, പൊള്ളുന്ന ചൂടിൽ ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് അൽജോ മാത്യു കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്.
1: ക്രിക്കറ്റിലേക്ക് എങ്ങനെ പോകുന്നു അൽജോ?
0: അൽജോ തകർപ്പനല്ലേ, ഒരു ടീമിനെ നയിക്കുന്ന ആളാണ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Let's play football.
4: Football Mania.
5: പോർച്ചുഗലിലെ ഒരു ചെറിയ ദ്വീപിൽ നിന്നും ലോകം മുഴുവൻ അറിയുന്ന ഒരു പേരായി മാറുക എന്നത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല. വർഷങ്ങളുടെ കഠിനാധ്വാനവും കണ്ണീരും ത്യാഗവും ചേർന്ന് പടുത്തുയർത്തിയ സാമ്രാജ്യമാണത്. പരാജയങ്ങൾ കൊണ്ട് തകർന്നു പോകുമെന്ന് ലോകം കരുതിയ ഓരോ നിമിഷത്തിലും അദ്ദേഹം കൂടുതൽ ശക്തനായി മടങ്ങി വന്നു. അവൻ കഴിഞ്ഞുവെന്ന് വിമർശകർ എഴുതിയപ്പോൾ ഗോൾ വലയിലേക്ക് അദ്ദേഹം പാഞ്ഞെത്തി. ഇനി കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഗോളുകൾ നേടി. വീണാലും വീണ്ടും എഴുന്നേൽക്കാമെന്ന് പഠിപ്പിച്ച ഒരു പാഠപുസ്തകമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അയാളെ നിങ്ങൾ എഴുതി തള്ളുന്നിടത്താണ് അയാൾ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുക. ഈ ലോകകപ്പിലും കണ്ടത് ആ കാഴ്ച തന്നെയാണ്. ഈ ലോകകപ്പിലെ ഓരോ റൊണാൾഡോ സെക്കൻഡുകളും മനോഹരമായി ആസ്വദിക്കാം. ഇനിയും ഒരു ഇതിഹാസം ഇതുപോലെ പിറക്കില്ലെന്ന ഉറപ്പോടെ.
3: Let's play football.
4: Football Mania. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യോർ എവറി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സമയം 9 കഴിഞ്ഞ് 29 ആയിരിക്കാണ്. സുഹൃത്തുക്കൾ, ഇവിടെ ഒരാൾ ഹെഡ്ഫോൺ അന്വേഷിച്ചാണ് കാണാൻ അഷ്ടമി ഹെൽപ്പ് ചെയ്തത്.
1: ഓക്കെ, അതിനിടയ്ക്ക് നമ്മുടെ ഫുട്ബോൾ മാനേ പോയപ്പോഴേ രനീഷ് ചാടി വന്നിട്ടേ എന്താ അവിടെ റൊണാൾഡോയുടെ
0: തള്ളിക്കേറ്റം
1: എന്ന് ചോദിക്കുന്നുണ്ട്.
0: അതല്ല, അത് ശരിക്കും ഇവരൊക്കെ അങ്ങനെയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇവര് ഇവരുടെ അജണ്ട നടപ്പാക്കാനായിട്ട് മിടുക്കരാണ്. അത് നമ്മള് കൊറേ കഴിയുമ്പോളാ മനസ്സിലാവും. ഓ, ഇവരത്
1: വാർത്ത ശ്രദ്ധിച്ചാ മതി. ഐ പി എൽ സമയത്ത് ആർ സി ബി ജയിച്ചെന്ന് വിചാരിച്ചു, നിങ്ങളാ സ്പോർട്സ് ന്യൂസ് പ്രത്യേകം ശ്രദ്ധിക്കുക.
0: ഇവരുടെ അജണ്ട നടത്താം, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ആർക്കും ദ്രോഹം ചെയ്യാത്ത അജണ്ടകൾ മാത്രമേ
1: നടപ്പിലാക്കാറുള്ളൂ.
0: അതെ, ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ
2: എത്തി നോക്കിട്ട് പോവാണ്. ഈ പറഞ്ഞ പോലെ മുഹമ്മദിനും കിട്ടി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാള് ഇവിടെ നമുക്ക് സിജിലേട്ടനൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ സിജിലേട്ടനൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ സിജിലേട്ടൻ ചോദിക്കാണ്, ഇപ്പൊ ഞാനില്ലാത്ത സമയത്ത് അവിടെ റൊണാൾഡോയുടെ പോസ്റ്റർ മാത്രമേ മെസ്സേജ് അയച്ചു. അപ്പൊ അതുകൊണ്ട് മുഹമ്മദിന്റെ കയ്യിലാണ്
3: മെസ്സി. ആർട്ടിക് ഗോളൊക്കെ അടിച്ച്, 3 ഗോളൊക്കെ അടിച്ച് മെസ്സിന്റെ പോസ്റ്ററും
1: കാര്യമൊന്നുമില്ലല്ലോ.
3: ഗോളടിക്കുമ്പോഴത്തെ പോസ്റ്റർ ഒക്കെ വന്ന് എന്താ ഇത് എന്ന് വെച്ചു.
1: അല്ല, എനിക്കൊരു കൂട്ട് മുഹമ്മദ് ഉണ്ട്, ഞങ്ങൾ തമ്മിലൊരു
2: ചേട്ടാ സത്യമാണ് കുറച്ച് പറഞ്ഞത്, അജണ്ട രണ്ടുപേരുടെ അജണ്ട.
0: അതായത് ഒരാളുടെ ജോലി സമയവും കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ ജോലി സമയത്ത് തന്നെ ആൾക്ക് എഴുന്നേക്കാനുള്ള സമയമില്ല, പണിയുണ്ട്, അത്രയും ജോലിയുണ്ട്. അതും കഴിഞ്ഞിട്ട് ഈ പോസ്റ്റർ തയ്യാറാക്കി അതിന്റെ എല്ലാ ചൂടും എല്ലാം കഴിഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അജണ്ട തന്നെയാണ്.
1: അത് അജണ്ട തന്നെ. ഞങ്ങള് മാച്ച് കണ്ടോണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു പോസ്റ്ററിനെ മിസ് ചെയ്ത്, അപ്പൊ ഞങ്ങള് ക്യാൻവയിലിട്ട് നോക്കി, അങ്ങനെ കൊറേ പണികൾ ഞങ്ങൾ ചെയ്തു അതിനിടയിൽ
2: വീട്ടിലിരുന്നുണ്ട്.
1: എന്നിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് ശിങ്കിടികളൊക്കെ വിളിച്ച് നോക്കി നടക്കുവോ, എന്നിട്ട് ലാസ്റ്റ് സിജിലിന് രാത്രി ഇതിട്ട് സ്റ്റിക്കർ ഇട്ട് ഇങ്ങനെ എണീറ്റ് നോക്കുന്ന സ്റ്റിക്കർ. അപ്പൊ സിജില് പിറ്റേ ദിവസം രാവിലെ ആ മൈൻഡ് ആക്കാതെ കിടക്കാന്നുള്ള സ്റ്റിക്കർ തിരിച്ചയച്ച്.
0: അല്ല, സത്യത്തിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവര് വിചാരിക്കും ഇവര് എന്നാ കുടുംബക്കാരിയായി പറയണെന്ന് വിചാരിക്കും.
2: സംഭവം ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഇവിടെ മെസ്സി റൊണാൾഡോ പ്രശ്നമാണ്. മെസ്സിക്ക് ഇവിടെ വില കൊടുക്കുന്നില്ല നീ, സാധാരണ
1: അങ്ങനല്ല. മെസ്സി ഇഷ്ടമാണ്,
2: കുറച്ച് കൂടുതൽ പറ
1: മെസ്സിനെ എനിക്ക് ഇഷ്ടമാണ്. ഇതെന്റെ മെസ്സിയോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്, പക്ഷെ റൊണാൾഡോട് എനിക്ക് കുറച്ചും കൂടെ സ്നേഹമുണ്ട്.
0: കുറ്റസമ്മതം നടത്തിയല്ലേ.
3: മെസ്സിന്റെ മുമ്പ് മറഡോണ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോർച്ചുഗലിൽ ഒറ്റ ആളേ ഉള്ളൂ റൊണാൾഡോ. അയാളാണ് അത് പോർച്ചുഗൽ അങ്ങനെ ആക്കിയെടുത്തത്.
1: അതാണ്
0: ആരെ മുഹമ്മദാണ് സമയം, എന്റെ മുമ്പാണ്
1: എനിക്ക് എല്ലാ ഓഫീസുകളിലും ഇങ്ങനെയൊക്കെ
0: തന്നെയാണ്.
1: ഹാപ്പിനെസ് ലോഞ്ചിന് പോയ സ്ഥലം
2: കലാമാമ പൊന്നോ, അവിടെ ചെന്നിട്ട് ഞങ്ങള് ഫുട്ബോൾ ടീമുകളാക്കി മാറ്റി. ഒന്ന് ഗോളിറ്റും ഒന്ന് ഫ്രീ കിക്കും, ഇതായിരുന്നു രണ്ട് ടീമുകള്. ഇവരുടെ മെസ്സി ഫാൻസ് ഏതാന്ന് ചോദിച്ച്, റൊണാൾഡോ ഫാൻസ് ഏതാന്ന് ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ട് കൂന്ന് ഫാൻസ് തമ്മിൽ.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ, ഈ രണ്ട് താരങ്ങളെ വെച്ചിട്ട് ആരാധനയോട് കൂടിയിട്ട്
1: നമ്മള് മമ്മൂക്കയിൽ അലടുന്ന പറയത്തില്ലേ, അങ്ങനെ പറഞ്ഞ പോലെ സെയിം ആണ്. രണ്ടുപേരോടും നമുക്ക് ആ ഒരു സ്നേഹം ഇഷ്ടമുണ്ട്.
0: പിന്നെ
1: ചില സമയത്ത് ഒരു ഇച്ചിരി ചെരിവ് കൂടും, അങ്ങോട്ട് കുറയും, ഇങ്ങോട്ട് കുറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് മെസ്സേജ് അജണ്ട വർക്ക് ചെയ്യിപ്പിക്കട്ടെ. നിസയ്ക്കൊപ്പം സി ആർ 7 ആൽബിൻ മാത്യു, ഓൾവേസ് മെസ്സി, ജാസിർ ഹുസൈന്റെ മെസ്സേജ് ഉണ്ട്. എന്തായാലും നമുക്ക് വോയിസ് നോട്ട് ഇപ്പം
0: നമ്മളിന്ന് സംസാരിച്ചു വന്ന വിഷയം ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വോയിസ് നോട്ടിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ.
4: ഗുഡ് മോർണിംഗ് നിസാ പൊണ്ണി, ഞാൻ ഇത് കേട്ടപ്പോ എനിക്കൊന്ന് തോന്നിയത്, ചില കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് നോ പറയാൻ പറ്റില്ല. നോ പറഞ്ഞാൽ അവരുടെ ഒരു ഒരു മാനസികമായിട്ടൊരു സങ്കടം വരാൻ സാധ്യതയുള്ള സമയത്ത് നമ്മള് നോക്കാമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പ്രതീക്ഷകൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഭാഗത്തുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് പ്രതീക്ഷ കൊടുത്തേ പറ്റുള്ളൂ. ചില സിറ്റുവേഷനിൽ അവർക്ക് ചിലപ്പോൾ അവർക്കും അറിയായിരിക്കും നമ്മൾ വരില്ല, പക്ഷെ നമ്മളൊരു നമ്മളുടെ ഒരു കൈത്താങ്ങുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു പ്രതീക്ഷ കൊടുക്കേണ്ടി വരും. ശരിയല്ലേ?
1: ശരിയാണല്ലേ. നമ്മുടെ ജീവിതവുമായി
0: കണക്റ്റഡ് ആണ്. നമ്മൾ പലപ്പോഴും പറയില്ല, അർത്ഥം മുറിച്ച് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കട്ട് ആൻഡ് റൈറ്റ് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും.
1: അതീ പറഞ്ഞു നമ്മളുടെ മൈൻഡ് സെറ്റിന്റെയാണ്, നമ്മൾ പഠിച്ചു വന്ന നമ്മുടെ ഒരു രീതി അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ചിലപ്പോൾ പറയൂല. വിഷമാവണ്ടല്ലോ.
0: എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന്, ഇപ്പൊ വളരെ ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ പറയുന്ന അച്ഛനും അമ്മയും ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിലേക്ക് കിട്ടും, നമ്മളിലേക്ക് അത് കിട്ടും. പക്ഷെ എല്ലാവരോടും ഒരു എന്താ ഒരു സ്നേഹവും സഹവർത്തിത്വവും
1: എന്ന് പറഞ്ഞാൽ മറ്റവർക്ക് സ്നേഹം ഇല്ലാന്നല്ല
0: അല്ലാന്നല്ല പക്ഷെ ആ ഒരു ഒരു സംഭവം ഉണ്ടല്ല സ്നേഹമില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നന്നായി അല്ല ചില ആളുകളുണ്ടല്ലോ ഇങ്ങനെ വളരെ ഇങ്ങനെ
1: നമ്മൾ ഉദ്ദേശിച്ച നിങ്ങൾക്ക്
2: മനസ്സിലായത് ഞാൻ വേറെ കാര്യം പറയട്ടെ അതിപ്പോ പേരൻസിന്റെ ഒരു വളർത്തിയത് മാത്രമല്ല നേരെ തിരിച്ച് ഒരു സിറ്റുവേഷനും ചിലരെ അങ്ങനെ ആക്കാം അല്ലേ ഇപ്പോ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കാത്ത ആളാണ് എനിക്ക് അങ്ങനെ പറ്റൂല കാരണം എനിക്ക് എന്തുണ്ടെങ്കിലും ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ള ഒരു സംഭവത്തിലാണ് എനിക്ക് ഇപ്പൊ ഞാൻ എനിക്ക് അവിടെ വരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ എന്തേ ഞാൻ
0: പറയുന്നത്
2: ഞാൻ എനിക്ക് ആവശ്യമില്ലാത്തതിൽ ഞാൻ കൊടുത്ത് ഈ പറഞ്ഞില്ലേ പ്രതീക്ഷ കൊടുക്കുക എനിക്ക് ആ പ്രതീക്ഷ കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയും എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ എത്ര പറഞ്ഞാലും പറയും അയ്യോ വിളിക്കില്ലേ അതുകൊണ്ടല്ല എന്റെ എല്ലാ വിശ്വാസവും ഉണ്ടാവും എനിക്ക് പറ്റില്ല പറ്റാത്തത് കൊണ്ടാണ്
1: എന്നുള്ളത്
2: ഞാൻ പറയും
0: എനിക്ക് ഈ വിഷയം ഓപ്പൺ ചെയ്തപ്പോ ഈ കണ്ടന്റ് ഓപ്പൺ ചെയ്തപ്പോ ഇത് വല്ലതും തോന്നിയായിരുന്നോ
1: ഇല്ല ഞാൻ
0: ഏത് വഴിയിൽ
1: ഞാൻ വിചാരിച്ചത് ഒരു എട്ടര എട്ടരയൊക്കെ
0: ആകുമ്പോഴത്തേക്ക്
1: ചെയ്ത് ഹോം ഡെലിവറി
0: ഹൈഡ് ആൻഡ് സീക്കിനോട് നോ പറയേണ്ടി വന്നു
1: ഹൈഡ് ആൻഡ് സീക്കിനോട് ഞങ്ങൾ ഇന്ന് നോ പറഞ്ഞു
2: ഞങ്ങളെ പഠിപ്പിച്ചു ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടെ വന്നപ്പോ റേഡിയോ സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് എന്തോ ഒരു കാര്യത്തിന് ഞാൻ യെസ് പറഞ്ഞു എന്നിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആക്ച്വലി എനിക്ക് വേറെ എവിടെയോ പോണായിരുന്നു അപ്പൊ ഞാൻ വന്ന സമയം അന്ന് എന്നെ അമീർ സാർ എന്നെ വിളിച്ചോണ്ട് പോയി എന്നിട്ട് ചോദിച്ചു നിനക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് അന്ന് പിന്നെ നോ പറയാൻ പഠിക്കണോ അപ്പൊ ഞാൻ
0: എനിക്ക്
2: തോന്നി ശരിയാണ് എനിക്ക് പറ്റില്ല ഇപ്പുറത്ത് പറഞ്ഞാൽ മതി പ്രശ്നം കഴിഞ്ഞു എന്നെനിക്ക് അന്ന് ക്ലിക്ക് ആയിരുന്നു
1: എന്നാലും ഹൈഡ് ആൻഡ് സീക്ക് ആലോചിക്കുന്നുണ്ടാവും ഇവരൊക്കെ രാവിലെ 6 മണിക്ക് വന്നിരുന്നാലും എന്റെ ജോലി ഭാരം കുറഞ്ഞു അങ്ങനെയും അങ്ങനെയും ആലോചിക്കാം അങ്ങനെയും ചിന്തിക്കാം കേട്ടോ
0: ദോഹ ടു ചെന്നൈ
5: Chennai beats
6: Tamil head of the hour
7: in the art of podumakkolanda

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sinner. ഫൂക്ക്പാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
3: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിൽ എത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഫൂക്ക്പാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ
3: മർസ. ബി ഫ്രഷ്, ബി യു.
4: Hi, this is Prithviraj. You're listening to Radio Suno. Radio Suno. Radio Suno. Radio Suno. Radio Suno.

0: റോബിൻഹുഡ് മൂവിയിലെ പാട്ട്. സമയം 9 കഴിഞ്ഞ 48 മിനിറ്റ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. നിസയ് ഒപ്പനി തന്നെയാണ് കൂടെയുള്ളത്.
1: ഓക്കെ, അൽജുവിന്റെ മെസ്സേജ് ഉണ്ട്. നാളെ ഓപ്പൺ പ്ലേസിൽ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ കൂട്ടുകാരും ഹെൽത്തിന് പ്രത്യേകം കെയർ കൊടുക്കണം.
0: അതാണ്,
1: വെള്ളം ധാരാളം കരുതുക, കുടിക്കുക എന്ന് ഭയങ്കര സ്പെഷ്യൽ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ.
0: ഞങ്ങളുടെ വാട്ടർ ബില്ല് അൽജു ഓർമ്മപ്പെടുത്തുകയാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ദോഹ വാരിയേഴ്സ് ടീമിൽ നിന്നാണ് അൽജു മാത്യു ആ ഒരു സ്പെഷ്യൽ ഓർമ്മപ്പെടുത്തൽ നൽകിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും കളത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഭയങ്കര കാര്യമായിട്ട് അത് ശ്രദ്ധിക്കണം എന്ന് കൂടി പറയാണ് കേട്ടോ.
0: എനിക്ക് തന്നെ ഇവിടെ പല വലിയ ചെറിയ ടീമുകളെല്ലാം തന്നെ പല ലീഗുകളൊക്കെ അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്, ആപ്പ് ത്രൂ ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതിന്റെയൊക്കെ പല മത്സരങ്ങളും ഇതുവരെ അവസാനിക്കാത്തതുണ്ട്. അതുകൊണ്ടായിരിക്കും അൽജോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആരോഗ്യ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കണം എന്ന് കൂടി വളരെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഈ സമയത്ത് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ് കേട്ടോ.
0: ഓക്കെ,
1: അപ്പോ
0: ഉത്തരം പറയാനില്ല,
1: ശരിയാണല്ലോ. ഇന്ന് ഉത്തരം പറയണ്ടല്ലേ?
0: സാധാരണ ഈ സമയത്ത് ഒരു ഉത്തരം പറയാതെ ഒരു സമാധാനം ഇല്ല.
1: ഇല്ല, പക്ഷെ ഇന്ന് ഉത്തരം പറയാനായിട്ടില്ല. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമ്മള് വരുന്നതായിരിക്കും.
0: ഓക്കെ, ഇന്നത്തെ ദിവസം ഒരു വ്യാഴാഴ്ച ദിവസം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ.
1: അതോടൊപ്പം നാളെ മുതൽ ലുസൈൽ ട്രാം സർവീസിന്റെ ശൃംഖലയിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് June 26 വെള്ളിയാഴ്ച മുതൽ, അതോടൊപ്പം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ട്രാമിന്റെ ആ ഒരു പ്രവർത്തനത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. July 5, 5 വരെ ട്രാം സർവീസിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപനമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമയത്ത് യാത്രക്കാർക്ക് ലക്താഫിയ സ്റ്റേഷനിൽ നിന്നും ടർഫാത്ത് സൗത്ത് സ്റ്റേഷനിലേക്ക് പകരം ബസ് സർവീസുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. കൂടാതെ നിലവിലുള്ള മെട്രോ എക്സ്പ്രസും പുതുതായിട്ട് ആരംഭിച്ച മെട്രോ ലിങ്ക് റൂട്ട് M154 ഉൾപ്പെടെയുള്ള മെട്രോ ലിങ്ക് സേവനങ്ങളും സർവീസ് നടത്തുന്നതായിരിക്കും.
0: ഓക്കെ, അപ്പൊ ഈ മനോഹരമായ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ആ ഭാഗത്തുള്ള ആളുകളൊക്കെ അതിന്റെ സേവനങ്ങളെ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇതൊരു മാറ്റം കൂടി ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്.

0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ അങ്ങനെ ഹോം ഡെലിവറി തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കുറച്ചേരായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നേ. ഞാനിവിടെ ഇങ്ങനെ സ്റ്റുഡിയോയിൽ കുറച്ച് നേരമായി വന്നിരുന്ന് നിസയോടും അപ്പുണ്ണിയോടും ഒക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നിങ്ങളുടെ കൂടെ ഒഫീഷ്യലി സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു ഹാൻഡ് ഷേക്ക് തന്നുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ദിവസം തുടങ്ങുന്നു. കാരണം ഇന്ന് ഹാൻഡ് ഷേക്ക് ഡേ ആണ്. ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്? ബേസിക്കലി നമ്മളൊരാളെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് ആദ്യം കാണുമ്പോൾ തന്നെ പോയി ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത് തന്നെ അവരുടെ അടുത്തുള്ള ഒരു റെസ്പെക്ട്, അവരുടെ അടുത്തുള്ള ഒരു ഗ്രീറ്റിംഗ്സ് ഇതൊക്കെ കൊടുക്കാനായിട്ടാണ് ആദ്യം പോയിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്തത്. ആൻഡ് ഹാൻഡ് ഷേക്ക് ആക്ച്വലി എപ്പോഴും പറയാറുള്ളത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്തുമാത്രമാണ് ആസ് എ പേഴ്സൺ എന്നുള്ളത് ആ ഒരു ഒരു ഒരു ഹാൻഡ് ഷേക്കിൽ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. ഭയങ്കര തണുത്ത് പോയിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കോൺഫിഡൻ്റ് ഉള്ള ഒരാളാന്ന് തോന്നൂല. കൊടുക്കുമ്പോൾ ഹാൻഡ് ഷേക്ക് നല്ല പോലെ അടിപൊളിയായിട്ട് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റിഫാവണ്ട, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ബി കോൺഫിഡൻ്റ് ആൻഡ് ജസ്റ്റ് ഗോ ആൻഡ് ജസ്റ്റ് യു നോ ജസ്റ്റ് ഗീവ് എൻ ഹാൻഡ് ഷേക്ക്. അത്രേ ഉള്ളൂ, പേടിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മളുടെ പേടികളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു യാത്രയിൽ ഒപ്പം കൂടാം. ഈ ഒരു സമയത്ത് മോർണിംഗ് വിശേഷങ്ങളൊക്കെ പോതോട്ടെ. എവിടെ

നിന്നാണ് കേൾക്കുന്നത് എന്നുകൂടി മെസ്സേജ് അയക്കൂ. എവിടെ നിന്ന് കേൾക്കുന്നു അവിടെ നിന്നൊരു ഫോട്ടോയും കൂടി അയച്ചു തരൂ. ഞാൻ നോക്കട്ടെ നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. വേഗം തന്നെ ഒരു മെസ്സേജ് അയച്ചേ, ഒരു ഫോട്ടോ അയച്ചു തന്നേ. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ റേഡിയോ സ്റ്റുഡിയോ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷൈൻകുമാറിൻ്റെ മെസ്സേജസൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ, കേൾക്കാൻ പറ്റുമല്ലോ. അടുത്ത ആബിദ്, എല്ലാവരുടെയും മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് അജയ്, എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? എന്തായാലും മോർണിംഗ് മെസ്സേജസും അതിനോടൊപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എവിടെ നിന്നാണ് കേൾക്കുന്നത്, ഒരു ഫോട്ടോ 5000 009 17 ലേക്ക് കേട്ടോ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi, this is your playback singer Naveen Madhav.
3: You're listening to
2: Radio Sunoa 91.7.

വെൽക്കം ബാക്ക് അങ്ങനെ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എന്താണ്, ഓക്കെ, ഒരു വീഡിയോ ആണ്, തോറ്റാൽ പറയണേന്ന്. ആഹാ, അനസിൻ്റെ ആണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അനസ്, ഞാൻ ആദ്യം ആക്ച്വലി ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കേണ്ടി വരും, എന്നിട്ടാണ് ആ സ്ഥലം ഏതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു മിനിറ്റ്. അയ്യോ, ഇതിപ്പോൾ എനിക്ക് ചെറിയ സ്ക്രീനിലാണല്ലോ കാണുന്നത്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതിങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഞാനിത് എവിടെയാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും. ടൂ ഡിഫിക്കൽട്ട്, സെൻഡ് വൺ മോർ ടൈം, സംതിങ് എൽസ്, എന്തെങ്കിലും ഒരു ക്ലൂ തരുന്ന രീതിയിൽ അയക്കൂ. ഇത് ഏതോ ഉൾറോഡിൽ പോയിട്ട് എനിക്ക് അയച്ചെന്നേക്കാണ്, ശരിയല്ല, ഇത് കള്ളക്കളി. ആബിദിൻ്റെ മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് അഷ്ടമി, എത്തിയല്ലോ വനമാല, ഞാൻ ഫെസ്റ്റിവൽ എന്ന്. ഏ ഫെസ്റ്റിവലോ, ഏത് ഫെസ്റ്റിവൽ സിറ്റിയിൽ എവിടെയാണോ? ഓക്കെ, അടിപൊളി. ആബിദ്, ലെഞ്ചുവിൻ്റെ മെസ്സേജ് ആണല്ലോ. ലെഞ്ചു ആൻഡ് ആഗ്നേ പേൾ ഖത്തറിലാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആഹാ, ജ്യൂസൊക്കെ കുടിച്ചിരിക്കുകയാണ് മോൻ, അടിപൊളി. തത്തയുടെ മെസ്സേജുണ്ട്, ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് അഷ്ടമി, എന്നാ ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അയച്ചിരിക്കുന്നത്. ഏതോ ഒരു മെയിൻ റോഡ്, ഇതൊക്കെ ഇവര് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കാറ് കുറെ ബാക്കിൽ ചെറുതായിട്ടൊരു എന്താ പറയുക, കാണുന്ന രീതിയിൽ. ഒന്നെങ്കിൽ ഇത് ജീറിംഗ് റോഡ്, അല്ലെങ്കിൽ ഷമാൽ റോഡല്ല, ജീറിംഗ് റോഡ് ആണോ? ജീറിംഗ് റോഡല്ലേ, വേറെ ഏതെങ്കിലും റോഡാണോ? എന്തായാലും തത്ത തന്നെ പറയട്ടെ. ബാക്കി എല്ലാവരുടെയും മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മോർണിംഗ് ടൈമിൽ നിങ്ങളുടെ ഡ്രൈവിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരും ഇന്നത്തെ മാച്ച് ചെയ്താൽ, നാളത്തെ മാച്ച് ചെയ്താൽ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ഒരു ദിവസത്തെ മാച്ചസൊക്കെ തന്നെ ഓരോ ദിവസമായിട്ട്, ഇപ്പോൾ ഇനിയിപ്പോൾ വീക്കെൻഡും കൂടിയാണല്ലോ, അതുകൊണ്ട് തേഴ്സ്ഡേ ആയതുകൊണ്ട് ഈ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഏതൊക്കെ മാച്ചാണ് വരുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ തന്നെയായിരിക്കും. സോ ആ ഒരു മാച്ചിൻ്റെ ഒക്കെ തന്നെ കറക്റ്റായിട്ടുള്ള ഷെഡ്യൂളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് 11 മണിക്ക് ജർമ്മനി ഇക്വഡോർ ഉണ്ട്, അതാണ് കാണാൻ പറ്റുന്ന ഒരു മാച്ച് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജപ്പാൻ്റെയും സ്വീഡൻ്റെയും 2 മണിക്കുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നാളത്തെ ദിവസമാണ് കൂടുതലും. ഫ്രാൻസിൻ്റെ കളി വരുന്നുണ്ട് നാളെ 10 മണിക്ക്, നോർവേ ആൻഡ് ഫ്രാൻസ്. പിന്നെ അതുപോലെ സെനഗൽ ആൻഡ് ഇറാഖിൻ്റെ മത്സരമുണ്ട്. അങ്ങനെ ഓരോരോ മത്സരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വീക്കെൻഡിലെ ഏത് മത്സരം കാണാനാണ് നിങ്ങൾ വെയിറ്റിംഗ് എന്നുകൂടി മെസ്സേജ് അയച്ചോളൂ. അപ്പം നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുന്നത് അത് ഏത് വഴിയാന്നുള്ളത് പറഞ്ഞുതരാം, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിനിടയിൽ എനിക്ക് ദോഹ ഗോൾഫ് ക്ലബ്ബാണോ ഇത്, നമ്മുടെ ഈ ഇജാസിൻ്റെ മെസ്സേജാണ്. ഗോൾഫ് ക്ലബിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രസമുള്ള സ്ഥലം, ഐ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഐ വിൽ വിസിറ്റ് വൺ ഡേ. ഞാൻ ഇതുവരെ അവിടെ വന്നിട്ടില്ല. എന്തായാലും ഇജാസിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു. അടിപൊളിയായിട്ട് എല്ലാവരും ജോലിയിൽ തന്നെയായിരിക്കും. എന്തായാലും എവിടെയാണുള്ളതെന്നുള്ളൊരു ഫോട്ടോ എനിക്ക് അയക്കാൻ മറക്കണ്ട. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എനിക്ക് കുറേ വിശേഷങ്ങളും പറയാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: delivery.
1: വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ. എനിക്ക് കുറച്ച് മുൻപ് പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പേരില്ല, പക്ഷേ മെസ്സേജ് അയച്ചിരിക്കുന്ന ഇത് എവിടെയെന്ന് പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പേര് വയ്ക്കാതെ വന്ന് ആ ഒരു നമ്പറിലേക്ക് ഞാൻ തിരിച്ച് മെസ്സേജായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓൾഡ് എയർപോർട്ടിൽ നിന്നും വക്രയിലേക്ക് പോകുന്ന വഴി ആ ഒരു സിഗ്നലിലാണുള്ളത്. ബേസിക്കലി ആ ഒരു സിഗ്നൽ കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പിന്നെ ബർവ വില്ലേജ് ഒക്കെയാണ്. അതെനിക്ക് മനസ്സിലായി. പിന്നെ മുഹമ്മദ് ഷിയാസ് അങ്ങ് നമ്മുടെ അസീസിയ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഏകദേശം ടോസ്റ്റ് ടവറിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ഫോട്ടോയ്ക്ക് അയച്ചു തന്നിരുന്നു. എന്തായാലും എല്ലാവരും ഇങ്ങനെ ട്രാവലിംഗിലാണ്. ട്രാവലിംഗിന്റെ സമയത്ത് നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളുമായി ഞാൻ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടൊരു ചോദ്യമാണ് കേട്ടോ. ഈ ചോദ്യത്തിനൊരു ആൻസർ നൽകണം. ആൻസർ തന്നതിന് ശേഷം അതിനുള്ള കറക്റ്റ് മറുപടിയൊക്കെ വേറൊരാള് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ കൂടുതലായിരിക്കും. സോ എനിക്ക് ചോദിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ കിച്ചണിൽ ഡെയിലി നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നതായിരിക്കും, അതിപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റം എന്തായാലും വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. സോ ഓൾ ദോസ് പീപ്പിൾ ഹു ആർ ആക്ച്വലി ഇവിടെ തന്നെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കാം നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം. സോ ബേസിക്കലി നമ്മളുടെ വീട്ടിലെ എപ്പോഴും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ചിക്കൻ കറിയോ ചിക്കൻ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കാനായിട്ട് മിക്കവാറും നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ എങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കാറുള്ളത്? ചിക്കൻ സാധാരണ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് കഴുകി സെറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ എങ്ങനെയാണെങ്കിലും കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ നാട്ടിൽ ഫ്രഷായിട്ട് മേടിക്കുന്ന ചിക്കൻ ആണെങ്കിലും ശരി തന്നെ, ഇവിടെ ഫ്രോസൺ മേടിക്കുന്ന ചിക്കൻ ആണെങ്കിലും ശരി തന്നെ, നമ്മൾ ഒരുപോലെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ചിക്കൻ കഴുകാൻ പാടുണ്ടോ? ഉണ്ടോ? ചിക്കൻ കഴുകാൻ പാടില്ല എന്ന് ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചിക്കൻ ആക്ച്വലി കഴുകിയിട്ടാണോ യൂസ് ചെയ്യേണ്ടത്, അത് കഴുകാതെയാണോ യൂസ് ചെയ്യേണ്ടത്, അതോ ഇനി കഴുകുന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കണമോ? ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാ. ചിക്കൻ കഴുകണോ കഴുകണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത്. ബിക്കോസ് ഒരുപാട് വീഡിയോസ് ഇപ്പം വൈറലായിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ഒരു വീഡിയോ വൈറലായത് അഫ്കോഴ്സ് നമ്മുടെ കൂടെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഓരോരോ ഇങ്ങനത്തെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അഹാന എന്ന് പറയുന്ന ലെറ്റ്സ് ടോക്ക് ഫുഡ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഒരു വീഡിയോ, ലൈക്ക് ചിക്കൻ കഴുകരുത്, അൺവാഷ് ചിക്കൻ ആണ് ദാറ്റ് യു ഹാവ് ടു കുക്ക് എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ. ആ വീഡിയോയ്ക്ക് ആൾക്ക് ഭയങ്കര നെഗറ്റീവും അതേപോലെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഫ്രോസൺ ചിക്കൻ കൈ കിട്ടിയാൽ നാടൻ ചിക്കൻ കഴുകണ പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണോ ഉപയോഗിക്കാറ്? അതിൻ്റെ ഒരു ആൻസർ എന്താണെങ്കിലും മെസ്സേജ് അയക്കണേ 5000097 ലേക്ക്. അതെല്ലാം വിളിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാനാണെങ്കിൽ 444-414-917.

ഒരു മിനിറ്റ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്ത് കുറച്ച് മുൻപ് ഞാൻ ഓർമ്മയ്ക്കായി സോങ് ഇട്ടപ്പോഴേക്കും നിജിമോന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഓർമ്മയ്ക്കായി പണ്ട് പ്ലസ് ടു കാലത്തിലെ ഫേവറേറ്റ് സോങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ശരിയാണ്, ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പിന്നോട്ടൊന്ന് പോയി പോവും. അതിനിടയിൽ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, രാഗേഷ് ആൻഡ് അൻവർ രണ്ടുപേരും നമ്മുടെ കുവൈറ്റിൽ നിന്നല്ലായിരുന്നോ, അല്ലായിരുന്നോ നോക്കട്ടെ, അതെ അതെ അതെ കുവൈറ്റുകാരാണ് രണ്ടുപേരും കൂടി. ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നേരത്തെ രണ്ടുപേരും സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിഗ് ഹൈ ടു കുവൈറ്റ്. ഓക്കെ, എല്ലാവരോടും പറയാം, എൻ്റെ അന്വേഷണമൊക്കെ പറയാം, ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഉള്ളൊരു വളരെ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ചിക്കൻ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ചിക്കൻ കറി, ചിക്കൻ കുർമ ചിക്കൻ ഫ്രൈ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തായാലും നമ്മൾ വീട്ടിലാണെങ്കിലൊക്കെ വയ്ക്കാറുണ്ട്. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ ഫ്രഷ് ചിക്കൻ ആക്ച്വലി കഴുകാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. ഫ്രഷ് ചിക്കൻ അല്ല, ഫ്രോസൺ ചിക്കൻ ആക്ച്വലി. അപ്പോൾ ഈ ഫ്രഷ് ചിക്കൻ ആണെങ്കിലും ഫ്രോസൺ ചിക്കൻ ആണെങ്കിലും കഴുകിയിട്ടാണോ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ജെഫിൻ്റെ മെസ്സേജാണ്, ഫ്രഷ് ചിക്കൻ ഒരു തവണ വാഷ് ചെയ്യാം, ഫ്രോസൺ ചിക്കൻ ഡീപ് ഫ്രോസ് ചെയ്തിട്ട് വൺ ടൈം വാഷിംഗ് ഇസ് ഗുഡ് എന്ന് ആളുടെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലോർ ഗ്രൂപ്പിൽ നിന്നും ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, ചിക്കൻ കഴുകി തന്നെ കഴിക്കണം മിസ് പാത്തു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സജീറിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, യെസ് ചെയ്യണം, വിനീഗർ യൂസ് ചെയ്ത് വാഷാക്കാം, വിനാഗിരി വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് നല്ലോണം ഒന്ന് വാഷാക്കണം എന്ന് പറഞ്ഞിട്ടാണ് സജീറിൻ്റെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ പലർക്കും പല പല അഭിപ്രായങ്ങളാണല്ലോ. അതിനിടയിൽ ജുറൈജ് മുഹമ്മദ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നു. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ വ്യൂവിലാണോ ഡ്യൂട്ടി എടുക്കുന്നത്? നല്ല രസമുണ്ടല്ലോ, അടിപൊളി ഒരു ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. ഇതെവിടെയാണ് ജുറൈജയെ? നമ്മുടെ കോർണിശ്ശേരി ആണോ? എന്തായാലും സൂപ്പർ അടിപൊളി നല്ലൊരു ഫോട്ടോ കേട്ടോ. ആ അതിനിടയിൽ ഒരു ചെറിയൊരു ബർത്ത്ഡേ വിഷും കൂടി വന്നിട്ടുണ്ട്. ആ ഒരു വിഷസും കൂടി ഒന്ന് പറയട്ടെ കേട്ടോ. നമ്മുടെ നിജോമോൻ്റെ ആണ് മെസ്സേജ്, ബർത്ത്ഡേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ടു മൈ ഡിയർ ആതിര ആൻഡ് നീനു, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീം സനയ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സനയ്യ ടീമിൻ്റെ വക, പ്രത്യേകിച്ചും നിജുമോൻ ജോസഫിൻ്റെ വക, ആദരിക്കും നീനൂനും. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും അതിനിടയിൽ ഞാൻ ചോദിച്ച കാര്യം എവിടെയാണ് ആ ഒരു സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ജുറൈജ് പേൾ ഖത്തർ ആണല്ലേ, ലുസൈൽ ആ ഒരു ഏരിയ. ബാവോ, ബ്യൂട്ടിഫുൾ, അടിപൊളി ആയിട്ടുള്ള ഫോട്ടോ ആണ്. എന്തായാലും ഈ ഒരു ഡ്യൂട്ടിക്കിടയിൽ എല്ലാവരും ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസേഴ്സ് പോന്നോളൂ. പോന്നോട്ടെ, 5000097 എന്ന നമ്പറിലേക്ക് വേണം കേട്ടോ അയക്കാനായിട്ട്. സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ, ചിക്കൻ കഴുകണോ കഴുകണ്ടേ, ചിക്കൻ കഴുകിയിട്ടാണോ കറിയാക്കേണ്ടത്, ചിക്കൻ കഴുകാതെയാണോ കറിയാക്കേണ്ടത് എന്നുള്ളൊരു വളരെ സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അഥവാ കഴുകണമെങ്കിൽ എങ്ങനെ കഴുകണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ വെയിറ്റ് ചെയ്യൂ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: Let's play football.
1: Football Mania.
3: തൊള്ളായിരത്തി 81 ദിവസങ്ങൾക്ക് ശേഷം ആ മഞ്ഞ കുപ്പായത്തിൽ നെയ്മർ. ബ്രസീൽ ആരാധകർ കാത്തിരുന്ന നിമിഷം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ കളത്തിലേക്ക് ഇറങ്ങി. 76 മിനിറ്റിലായിരുന്നു നെയ്മർ എത്തിയത്. ഗ്യാലറി ഒന്നടങ്കം കരഘോഷത്തോടുകൂടിയാണ് താരത്തെ വരവേറ്റത്. നെയ്മറിന്റെ തിരിച്ചുവരവ് ഇനിയുള്ള മത്സരങ്ങളിൽ ബ്രസീലിന് കൂടുതൽ കരുത്തു പകരും.
1: Football Mania.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
6: തെണ്ടൽ വന്ന് തീണ്ടും പോത് എന്ന വണ്ണമോ മനസ്സില.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Chennai beats.
7: Tamil, head of the R.
8: In the art of Podumakulanda.

0: ചിക്കൻ കഴുകണം. നല്ലപോലെ നാരങ്ങയോ വിനീഗരിയോ ഇട്ട് ഒഴിച്ച് നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി കഴുകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ റീസൺ, അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് പറയുന്നതാണെങ്കിലും അതല്ല WHO പറയുന്നതാണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ കഴുകേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് ചിക്കൻ കഴുകണം എന്ന് തന്നെയാണ്. പക്ഷെ കഴുകണം, ഈ പറഞ്ഞ പോലെ നല്ലപോലെ വിസിബിൾ ആയിട്ടുള്ള ബ്ലഡോ അല്ലെങ്കിൽ അതിനകത്ത് ഫെദറോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കഴുകണത്. പക്ഷെ കഴുകുന്നതിന് ഒരു രീതിയും ഉണ്ട്, അവ രണ്ടും ഉണ്ട്. നമ്മൾ കഴുകണ്ട എന്ന് പറയുന്നത് മാത്രം എടുക്കാതെ കഴുകണമെങ്കിൽ എങ്ങനെ കഴുകണം എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക കറക്റ്റ് വേയിൽ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആക്ച്വലി ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ കൂടിയാണ്. ഒരു വലിയൊരു വീഡിയോ ഇട്ട് വൈറലായി. വൈറലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഗറ്റീവും അതുപോലെ പോസിറ്റീവും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു ചിക്കൻ കഴുകരുത്, അതെങ്ങനെ കഴുകുകയാണെങ്കിൽ കഴുകണം എന്നുള്ളതും അറിയില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് അത് ഒരുപാട് പേരിലേക്ക് എത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ വി ഹാവ് അഹാന നാസർ ഹിയർ വിത്ത് അസ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ് ഖത്തറിലെ. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോയാലോ. ചിക്കൻ കഴുകരുത് എന്നതായിരുന്നു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ ചിക്കൻ കഴുകരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ കഴുകാം എന്ന് പറഞ്ഞു ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല.
1: അതാരും ശ്രദ്ധിക്കില്ല. ഫസ്റ്റ് എന്താ പറഞ്ഞേ, അതാണ് പ്രശ്നം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു കോമൺ പീപ്പിളുടെ ഒരു എന്താ പറയാ അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഒരാള് പറയാണ് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇത്രയും നാളും ചെയ്തു വന്നോണ്ടിരുന്ന സാധനം ചെയ്യണ്ടെന്ന് പറയുമ്പോ അഫ്കോഴ്സ് എന്തായാലും അവരതിന് റിയാക്ട് ചെയ്യും. അവര് എന്തായാലും നോക്കിക്കാണോ അങ്ങനെ ഇത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് നോക്കുമല്ലോ. അപ്പം എന്നെ ലിസൺ ചെയ്യണ, എന്നെ ട്രസ്റ്റ് ചെയ്യണ കുറച്ച് ഓഡിയൻസ് ഉണ്ട്. ഞാൻ അതാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്.
0: ഓക്കെ,
1: അതിനെനിക്കൊരു വാലിഡ് റീസണും ഉണ്ട്.
0: അതെ അതെ, ഉറപ്പായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ചിക്കൻ കഴുകരുത് എന്ന് പറഞ്ഞു. അപ്പൊ ബേസിക്കലി ആ ചിക്കൻ കഴുകിയാൽ എന്താ സംഭവിക്കുന്നത് നമുക്കത് പറഞ്ഞു കൊടുക്കാം.
1: ചിക്കൻ കഴുകുമ്പോ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് കുറെ സ്പ്ലാഷസ് നമ്മുടെ കൗണ്ടർ ടോപ്സിൽ, സിങ്കിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് കുറച്ച് സാലഡ് ഉണ്ടെങ്കിൽ ആ ഒരു സാലഡിലേക്ക്. നമ്മൾ എന്തായാലും സാലഡ് കുക്ക് ചെയ്യാൻ പോകണില്ല. അപ്പൊ നമ്മളത് റോ ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഫുഡ് പോയിസണിങ് ഉണ്ടാവും. അപ്പം അങ്ങനെ കുറെ റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്റർനാഷണൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറയണത് ചിക്കൻ വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആക്ച്വലി നമ്മുടെ ഹീറ്റാണ് ചിക്കനിലെ ബാക്ടീരിയ ലൈക് സാൽമോണെല്ലേനെ ഡിസ്ട്രോയ് ചെയ്യണം അല്ലെങ്കിൽ കില് ചെയ്യണത്. അപ്പം അതിൽ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി നമ്മൾ പണ്ടോലേ ശീലിച്ചതാണ് ചിക്കൻ വാഷ് ചെയ്യേണ്ട നമുക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പം നമുക്ക് വാഷ് ചെയ്യണം, നമുക്ക് അത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാന്നും കൂടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
0: ആ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ആഹാരം നമ്മുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വാഷ് ചെയ്യേണ്ട രീതി കറക്റ്റായിട്ടൊന്ന് കേട്ടോളൂ. നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങൾ കേട്ട് പരിചയമുള്ള രീതിയിൽ പോകാതെ കറക്റ്റായി ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് പറയുന്ന അല്ലെങ്കിൽ വേൾഡ് ഫുഡ് സേഫ്റ്റി രീതിയിലുള്ള ഓർഗനൈസേഷൻസ് പറയുന്നത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ ബാക്ടീരിയ, ഓൾവേസ് റിമെമ്പർ ചിക്കനിലെ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത് ഹീറ്റാണ്. ഒരിക്കലും നമ്മൾ ഒരുപാട് വിനീഗറും ഒരുപാട് മറ്റേ ഉപ്പും പിന്നെ ലെമണും ഒക്കെ വാരി കോരി ഒഴിച്ച് അതിനെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംതൃപ്തി കിട്ടുന്നു എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലെ ബാക്ടീരിയ പൂർണ്ണമായിട്ടും പോകുന്നില്ല. ആ ബാക്ടീരിയനെ കില്ല് ചെയ്യണമെങ്കിൽ ഇത്ര ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ അതിനെ ചൂടാക്കി അത് നല്ലപോലെ ആ ഒരു ഹീറ്റിൽ മാത്രമേ അത് കില്ല് ചെയ്യപ്പെടുകയുള്ളൂ, ആ ഒരു ബാക്ടീരിയാസ്. അപ്പോൾ എങ്ങനത്തെ രീതിയിലാണ് ഈ പറഞ്ഞ പോലെ വാഷ് ചെയ്യേണ്ടതെന്ന് നല്ലപോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, കാരണം ഇനി ഇതാ പ്രെയർ ബ്രേക്ക് വരികയാണ്. പ്രെയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സൺ 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
6: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
8: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരികയാണ്. ചേസയും ഉണ്ണിയും മുകുന്ദനും പാടിയ പാട്ടാണ് കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. വെൽക്കം ബാക്ക്. അശ്രമിയാണ് ഹോം ഡെലിവറിയിൽ കൂടെയുള്ളത് കേട്ടോ. രാജേഷിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഹായ് റേഡിയോ സുനു, അവർ കൊളീഗ് ബർത്ത്ഡേ ആണ് ഇന്ന്, ഒന്ന് വിഷ് ചെയ്തേക്കൂട്ടോ. ശ്രീ സരുൺ, എൻ്റെ ഓഫീസ് ടീമിന്റെ വകയായിട്ടാണ് ശ്രീ സരുണിനൊരു ഹാപ്പി ബർത്ത്ഡേ പറയാനായിട്ട് എത്തിയിരിക്കുന്നത്. സോ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്.

0: അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ചിക്കൻ വാഷ് ചെയ്യണോ ചെയ്യണ്ടെന്നായിരുന്നു. അപ്പൊ അതിന്റെ വാഷ് ചെയ്യണ്ട, ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുകയായിരുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് അതാ അഹാന ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇസ് ഹിയർ വിത്ത് അസ്.
1: ലൈക്ക് നമുക്കൊരു വലിയ ബൗൾ എടുക്കാം, അതിലേക്ക് ചിക്കൻ ഇടാ, ജസ്റ്റ് ഒരു സ്പില്ലിംഗും ഇല്ലാണ്ട് പതുക്കെ സൂക്ഷിച്ച് കഴിക്കാൻ മതി. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബൗള്, പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്സ്, സിങ്ക് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക.
0: ഓക്കെ,
1: അപ്പൊ നമുക്ക് ഒരു പരിധിയിൽ വരെയുള്ള കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും.
0: ഇപ്പം ഫ്രോസൺ ചിക്കൻസ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് മച്ച് മോർ ഈസിയർ അല്ലേ. പക്ഷെ നേരെ തിരിച്ചിപ്പോ നമ്മളൊരു കടയിൽ പോയി ഫ്രഷ് ചിക്കൻ വെട്ടി വാങ്ങുന്ന സമയത്താണ് കുറച്ച് കൂടുതൽ ക്ലീനിങ് വേണ്ടത്.
1: അതുപോലത്തെ കുറെ കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം. അപ്പൊ അതിന് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ പാർട്ട് ടു എന്ന പോലെ ഒരു വീഡിയോ എഗെയിൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അതിനും അത്യാവശ്യം നല്ല റെസ്പോൺസ് ആ കിട്ടിയത്. അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ ഇപ്പൊ നമുക്കത് ക്ലിയർ ആയി. ലൈക്ക് ഇപ്പൊ നമുക്ക് ബ്ലഡ് ക്ലോത്ത്സ് അല്ലെങ്കിൽ ഫെദേഴ്സ്, അഫ്കോഴ്സ് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു ചിക്കൻ ഉറപ്പായിട്ടും നല്ല രീതിയിൽ അഴുക്കുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം അത് നമ്മൾ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതാണ് ഞാൻ ഒരു ആ ഒരു വീഡിയോ കൂടെ കൺവേ ചെയ്യാൻ നോക്കിയത്.
0: ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ട് ആൾക്കാരാണ്
1: അത് ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ക്രിറ്റിസിസം ഉറപ്പായിട്ടുണ്ടാവും.
0: അത് ആദ്യം ഫേസ് ചെയ്തപ്പോൾ ബുദ്ധിമുട്ടുണ്ടായോ?
1: ആദ്യം എനിക്ക് കുറച്ച് സ്ട്രെസ് വന്നിരുന്നു ഈ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ. കുറേ അധികം കമന്റ്സ് നമ്മളെ ഹെയ്റ്റ് ചെയ്യണ രീതിയിലും ഇങ്ങനെ കുറച്ചധികം വന്നിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഓക്കെ അതിപ്പോ എന്തായാലും അവർ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട ഉറപ്പായിട്ട് അത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണമല്ലോ. അപ്പൊ ഇപ്പൊ എനിക്ക് അതൊരു വിഷയമല്ല. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഓക്കെ, കാണാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ. അപ്പൊ അത്രേയുള്ളൂ.
0: അതാണ്
1: അതെ അതെ
0: ഉറപ്പായിട്ടും. അപ്പൊ നമ്മളുടെ കൂടെ ഇന്നത്തെ ദിവസം ചിക്കൻ കഴുകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യത്തിനുള്ള ആൻസർ തന്നത് അഹാനയാണ്, ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ആര്യ ട്യൂണിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെയാണ്. വിജയ് യേശുദാസ് പാടിയ നല്ലൊരു പാട്ട്, ദ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സോങ് ആൻഡ് ഐ ജസ്റ്റ് ലവ് ദ സോങ്. എന്താണെന്നറിയില്ല, ഇതിന്റെ മലയാളം എനിക്കിഷ്ടമാണ്, തെലുങ്കും എനിക്കിഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ബോത്ത് ലാംഗ്വേജസ്. എന്താണെന്നറിയില്ല, എല്ലാവർക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടാണ് അല്ലേ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi, this is Shweta Menon. You're listening to Radio Sunno, Katan's favorite radio station. KTK.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
3: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിൽ എത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
2: സൂക്ക് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well, K3

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ഐഫോൺ കിട്ടാനുള്ള അവസരത്തെ കുറിച്ചിട്ട് ഒന്ന് ഞാൻ എടുത്തു പറയാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഓരോ മാച്ചസൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അവരവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അതിൻ്റെ ഓരോ മാച്ചിൻ്റെ അപ്ഡേറ്റ് കാണുന്നു, ഹൈലൈറ്റുകൾ, അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റുകൾ ഇടുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ആവേശം തന്നെയാണ്. സോ ഈ ഒരു ആവേശത്തിൽ ഫുട്ബോൾ മാനിയുമായി ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.
2: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
1: ഈ വാൽവലിയിൽ നിന്ന് ഇങ്ങനെ ഓരോ മാച്ചസ് നടക്കാൻ നേരത്ത് ആ സ്റ്റേഡിയത്തിന്റെ ആ സൈഡ് സ്ക്രീനിലൊക്കെ എഴുതി ഇങ്ങനെ കാണിക്കുമ്പം ഇങ്ങനെ നമുക്ക് ഈ സപ്പോർട്ടേഴ്സിന്റെ ഒക്കെ പേര് വരുമല്ലോ, ആഡ് പോലെ വരുമല്ലോ, അതിങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അടിപൊളി വാൽവലിയിൻ, ലൈക്ക് അവർ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സന്തോഷം വരില്ലേ. കാരണം വാൽവലിയിൻ അത്രയും സ്പെഷ്യൽ ആണ് നമ്മളെ സംബന്ധിച്ചും. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് വാൽവലിയിൻ എന്ന് പറയുന്നത്. എന്തായാലും വാൽവലിയിൻ്റെ എന്തെങ്കിലും സർവീസസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ദ സൽവാർ റോഡ് വാൽവലിയിൻ. ജസ്റ്റ് ഒന്ന് വാൽവലിയിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി, നമ്മുടെ മാപ്പിലൊക്കെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനും കിട്ടും കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് നേരെ നമുക്കിനി ആ ഒരു ഗിഫ്റ്റിലേക്ക് വരാം. സോ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണാണ്. ഐഫോൺ നൽകുന്നത് സിറ്റി എക്സ്ചേഞ്ചും റേഡിയോ സനോയും ചേർന്നിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ റേഡിയോ സനോയിൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് ചെല്ലുക. ഇൻസ്റ്റഗ്രാമിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പോസ്റ്റ് കാണാൻ പറ്റും. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ഫോളോ റേഡിയോ സനോ ആൻഡ് സിറ്റി എക്സ്ചേഞ്ച് ഇൻസ്റ്റഗ്രാം പേജസ്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ ഏത് ടീമാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ആകാനായിട്ട് പോകുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് കമൻറ്റ് ചെയ്യേണ്ടത്. കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാനും മറക്കരുത്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയിട്ട് അതിൽ ഒന്ന് പങ്കെടുക്കാൻ മറക്കണ്ട. പ്രെഡിക്റ്റ് ആൻഡ് വിൻ ആണ്. വിൻ ചെയ്താൽ കിട്ടുന്നത് ഒരു ഐഫോൺ ആണ്.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
7: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
8: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
9: Joy Alukas 917 evenings
10: presented by Joy Alukas, world's favorite jeweler,
11: powered by
12: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
13: in association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
14: And Marza Hypermarket. Be fresh, be you. Visit your nearest store today.
15: Home delivery.

വെൽക്കം ബാക്ക് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ടു ഓൾ ദ ലേഡീസ് ഔട്ട് ദെയർ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അഥവാ ഇനിയിപ്പോൾ ആൺകുട്ടികളാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിലും കേട്ടോളൂ, ബിക്കോസ് ഒരു കുർത്തയോ അനാർക്കലിയോ ഒക്കെ ചിലപ്പം ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഈവൻ വൈഫിനോ, വൈഫും ഭാര്യയും ഒന്നും തന്നെയല്ലേ, സോറി, മകൾക്കോ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ, സിസ്റ്ററിനോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഏതായിരിക്കും ഇണങ്ങുന്നത്, നല്ലത് ഏതായിരിക്കും, ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് കുർത്തയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഇതിലേതാണ് അവർക്ക് നല്ലത് എന്നറിയണമല്ലോ. അതുകൊണ്ട് നിങ്ങളും കേട്ടാലും കുഴപ്പമില്ല. പിന്നെ ടു ഓൾ ദി ലേഡീസ് ഔട്ട് ദെയർ, നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ അനാർക്കലിയാണോ, ഏ ലൈൻ കട്ടാണോ, ഇങ്ങനെയുള്ള ഓരോ, ഇപ്പം വി നെക്ക് ചിലപ്പം ചിലർക്ക് ഇണങ്ങും, ചിലർക്ക് പഫ് സ്ലീവ്സ് ഇണങ്ങും, പക്ഷേ ഇതൊക്കെ ആർക്ക് എങ്ങനെ ഇണങ്ങുമെന്ന് നമുക്ക് അറിയില്ല. അതിന് നമ്മൾ അറിയേണ്ടത് ആദ്യം എന്താണ്, ബോഡി ഷേപ്പ്, നമ്മുടെ തന്നെ ബോഡി ഷേപ്പ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഏത് കുർത്തയാണോ ഏത് അനാർക്കലിയാണോ അതിനനുസരിച്ചിട്ടുള്ളത് ഇടാനായിട്ട് പറ്റുള്ളൂ. സോ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ. ഇപ്പം ട്രയാംഗിൾ ഷേപ്പ് ബോഡി ഉള്ളവരുണ്ടാവും. ഈ ട്രയാംഗിൾ ഷേപ്പ് എന്ന് പറഞ്ഞാൽ തോൾ വിരിവ് കുറച്ച് കൂടുതലും ഹിപ്പ് അളവ് അല്ലെങ്കിൽ താഴേക്ക് കുറച്ച് കുറവുമായിരിക്കും. സോ ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എ ലൈൻ കട്ടുകൾ അല്ലെങ്കിൽ ഹൈ സ്ലീവ് കുർത്താസ്, സോറി, ഹൈ ആയിട്ടുള്ള സ്ലിറ്റുള്ള കുർത്താസ്, പിന്നെ നമ്മുടെ അനാർക്കലി, ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും. കാരണം അനാർക്കലി താഴേക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയായിട്ട് വരും അവർക്ക്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ തോൾ വിരിവ് ബെസ്റ്റ് അളവും കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്ലീവ്ലെസ് അല്ലെങ്കിൽ ക്യാപ് സ്ലീവ്, പിന്നെ പഫ് സ്ലീവ്സ് ഒക്കെ അവർക്ക് നന്നായിട്ട് ചേരും. ഇതൊക്കെ അണിഞ്ഞാൽ നല്ല കുറച്ചും കൂടി ഇതിന് ഈ പറഞ്ഞ പോലെ അപ്പർ ബോഡിക്ക് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കും. ഇനി ഹെവി വർക്കുള്ള ഇതൊക്കെ യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും. ഇപ്പം ഷോൾഡർ ഡീറ്റെയിലിങ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിനനുസരിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഓരോരോ രീതിയിലുള്ളതുണ്ടാവും. സ്ക്വയർ നെക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും. പക്ഷേ ഈ സ്ക്വയർ നെക്ക്, ഡീപ്പ് റൗണ്ട് നെക്ക്, ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള ബോഡി ഷേപ്പിന്, അതായത് ട്രയാങ്കിൾ ബോഡി ഷേപ്പിന് ചിലപ്പം ചേരുന്നതായിരിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ പട്യാല ബോട്ടം, ആ സംഭവം കൊണ്ടുവരുന്നത് മാക്സിമം ഒഴിവാക്കുക. പിന്നെ വേറെ ഏതാണ്, സിഗ്രറ്റ് പാൻസ്, പിന്നെ അതുപോലെ ഷറാറ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളില്ല. ഇങ്ങനെയൊക്കെ ഓരോരോ വാക്കുകൾ കേൾക്കുമ്പം ചിലരറിയാത്തവർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളുണ്ടോന്ന്. ഉണ്ട് കേട്ടോ, ഷെറാറയും അതുപോലെ സിഗരറ്റ് പാൻറ്റും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നല്ലതായിരിക്കും, നന്നായി ചേരുന്നതായിരിക്കും. ലോങ് കുർത്തയ്ക്കൊപ്പം അല്ലെങ്കിൽ ചുരിദാറിനൊപ്പം ഒക്കെ തന്നെ ചേരുന്നൊരു സംഭവമായിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ പല പല ബോഡി ഷേപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി റെക്റ്റാംഗിൾ ഷേപ്പുള്ളവരുണ്ടാവാം, ഓവൽ ഷേപ്പുള്ളവരുണ്ടാവാം, അവർക്കൊക്കെ പല രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഈ പറഞ്ഞ പോലെ ചേരുന്നത്. എന്തെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യാം. ഐ വിൽ ഓൾസോ ലെറ്റ് യു നോ ദാറ്റ്. ആൻഡ് ഇപ്പോൾ നമുക്ക് നേരിട്ട് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. കേട്ടോണ്ടിരിക്കുക, ഇത് ഹോം ഡെലിവറിയാണ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Adi, in a birthday celebration, the cello end.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫുഡ്, മത് ഗൂത്ത്.
4: കണ്ണുമത്ത് കാത്തിരുന്നിട്ടും.
5: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
4: കൽപ്പാന്ത കാലത്തോളം
5: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ.

0: ബാക്ക് ഹോം ഡെലിവറി ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മുടെ ആ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്കും കൂടി കടക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്ന് ടേസ്റ്റ് ഓഫ് ദി അവറിലെ സ്പെഷ്യൽ ഐറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊക്കാണ്. തൊക്ക്
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ BMR Parva Village. സ്വാതിന്റെ നല്ല നിമിഷങ്ങൾ.
0: സോ ബേസിക്കലി ബി എം ആറിലേക്ക് പോകാൻ മറക്കണ്ട, ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മുടെ ബർവ വില്ലേജിലാണ് ബി എം ആർ. എന്തായാലും അങ്ങോട്ടേക്ക് പോവുക. ഇനി അതല്ല, ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ പറഞ്ഞ നമ്മൾ വീട്ടിൽ ചെന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറേ നാളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ തൊക്ക് എന്ന് പറയുന്നത്. ഈ അച്ചാർ അല്ലെങ്കിൽ പൊടി, ചമ്മന്തി പൊടിയൊക്കെ പോലത്തെ ഒരു സംഭവമാണ് ഈ തൊക്ക്. സോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് കടുകും അതുപോലെ തന്നെ നല്ല മല്ലി, മല്ലി എന്ന് പറയുന്നത് പൊടിച്ച മല്ലി അല്ല, അല്ലാതെ മല്ലിയും ഉലുവയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അത് പൊടിച്ച് പൊടിയാക്കി മാറ്റി വെക്കണം. എന്നിട്ട് ഒരു സ്പൂൺ നല്ലെണ്ണയിലേക്ക് കുറച്ച് പുളി, സാദാ പുളി, വാളം പുളിയല്ല, നോർമൽ പുളി ഇട്ട് അത് നല്ല ക്രിസ്പി ആവുന്ന പോലെ വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളിയും സവാളയും കൂടിയിട്ട് നല്ലപോലെ വഴറ്റി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് റെഡിയായി കഴിഞ്ഞാൽ, ഒന്ന് വഴണ്ട് സെറ്റായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുളിയും ഇതും കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് തണുത്തതിന് ശേഷം ഒന്ന് നന്നെ അരച്ചെടുത്ത് വയ്ക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മളിത് തൊക്ക് സെറ്റ് ചെയ്യലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം, നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇടുക. അതിലേക്ക് നമ്മൾ 2 teaspoon ചില്ലി പൗഡർ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പകുതി പകുതിയാക്കി എരിവിന് വേണ്ടി കുറച്ച് ചില്ലി പൗഡറും പിന്നെ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയും ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഒരു 1/2 teaspoon കായം, ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ചേർന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ മിക്സിയിൽ അരച്ച് വെച്ച സംഭവം ഒഴിച്ചു കൊടുക്കുക. അതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം കേട്ടോ അത് മിക്സിയിൽ അരയ്ക്കാൻ. അപ്പോൾ അതങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ അതങ്ങോട്ട് സെറ്റായി വരണം. അപ്പോഴേക്കും അതിലേക്ക് ആ പൊടി വറുത്ത് വെച്ച് അരച്ച് വെച്ച പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 teaspoon ശർക്കര ഇടണം, അതൊന്ന് ബാലൻസ് ചെയ്യാനാണ്. പിന്നെ 1 tablespoon ഉപ്പും ഇടണം. എന്നിട്ട് അത് നന്നായി ഇളക്കി ഇളക്കി ഒരു ഹൽവ പോലത്തെ ഒരു പരുവ ആവണം. അങ്ങനെ ആവുമ്പോഴാണ് അത് റെഡി ആവുന്നത്. ബേസിക്കലി അങ്ങനെ സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും റെഡിയാണ്. നമുക്ക് അപ്പം തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം, മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2-3 months വരെയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ഐറ്റാണ്.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്. സ്വാതിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അങ്ങനെ ടേസ്റ്റ് ഓഫ് ദി അവർ ഇവിടെ അങ്ങനെ പൂർണ്ണമാകുന്നു. സോ ഈ ഒരു സമയത്ത് നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. അതിനോടൊപ്പം നല്ല നല്ല പാട്ടുകൾ വഴിയെ വരുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഹോം ഡെലിവറി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് പോകുമ്പോൾ ഇനി എന്തായാലും സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും 4 മണിക്ക്. സോ കേട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പം നല്ല പാട്ടിലേക്ക് പോവാണ്, പൊക്കിരി സൈമണിലെ പാട്ട്.

0: Let's play football.
1: Football Mania.
2: തൊള്ളായിരത്തി 81 ദിവസങ്ങൾക്ക് ശേഷം ആ മഞ്ഞ കുപ്പായത്തിൽ നെയ്മർ. ബ്രസീൽ ആരാധകർ കാത്തിരുന്ന നിമിഷം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ കളത്തിലേക്കിറങ്ങി. 76 മിനിറ്റിലായിരുന്നു നെയ്മർ എത്തിയത്. ഗ്യാലറി ഒന്നടങ്കം കരഘോഷത്തോടുകൂടിയാണ് താരത്തെ വരവേറ്റത്. നെയ്മറിന്റെ തിരിച്ചുവരവ് ഇനിയുള്ള മത്സരങ്ങളിൽ ബ്രസീലിന് കൂടുതൽ കരുത്ത് പകരും.
1: Football Mania. Home deliveries.

0: You are listening to Radio Suno 91.7 FM.
1: Katash

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
3: Matinee Classics.
4: Matinee Classics.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
4: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Sunum.
1: Radio Sunum.
0: 91.7 FM.
1: Qatar's favorite radio station.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് വന്ന സമയമായിരുന്നു. ഇനിയും നമ്മൾ എൻജോയ് ചെയ്യാണ് സിനിമാവിശേഷങ്ങളുമായിട്ട്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരാളെയും കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ കൂടെ കൂട്ടാറുണ്ട്. ഇന്ന് എന്റെ കൂടെ സുധീവ് ജോയിൻ ചെയ്യുന്നുണ്ട്. സുധീവ് വണക്കം.
1: വണക്കം വണക്കം മാഡം, എപ്പടി ഇരിക്കുക?
0: നല്ലാ ഇരിക്കു തമ്പി, നല്ലാ ഇരിക്കു. എനിക്ക് ഇന്നേക്ക് ഉങ്കിട്ടേ ഒരു ചോദ്യം ചോദിക്കണം.
1: തമിഴിൽ എങ്ങനെ പറയുന്നത് എനിക്ക് അറിയൂടാ, തമിഴ് അറിഞ്ഞോണ്ടല്ലോ. ബാക്കി സാരമില്ല, ധൈര്യമായിട്ട് ചോദിച്ചുള്ളൂ, ധൈര്യമായിട്ട് ചോദിച്ചുള്ളൂ. എന്താണ് ചോദ്യം?
0: രണ്ടുപേർക്കും തമിഴ് അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, ഭ്രമരം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം. ലാലേട്ടന്റെ ഭ്രമരം എന്ന് പറയുന്ന മൂവി റിലീസായ ദിവസമാണ് June 25. അപ്പൊ ഭ്രമരം എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം സുധീവിന്റെ ഒരു അഭിപ്രായത്തിൽ ഭ്രമരം എന്ന സിനിമയെ എങ്ങനെ കാണുന്നു?
1: ഞാനൊരു ലാലേട്ടന്റെ ആരാധകൻ എന്ന നിലയിൽ മാത്രമല്ല പറയുന്നത്, ഭ്രമരം ഇറങ്ങിയ സമയത്ത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല ഒബിയസ്ലി, കാരണം ഞാൻ നാട്ടിലില്ലായിരുന്നു. അത് മാത്രമല്ല, ആ സമയത്ത് പല മലയാള സിനിമകളും ഡൽഹിയിൽ ഇറങ്ങുന്നില്ലായിരുന്നു, കുറവായിരുന്നു ഇറങ്ങുന്നത്. കാരണം നെറ്റ്ഫ്ലിക്സും ഇതേപോലത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോംസും വരാത്തതുകൊണ്ട് ആൾക്കാർക്ക് മലയാള സിനിമയുടെ പവർ എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ടി വിയിൽ ഇത് വന്ന സമയത്താണ് ഞാൻ കാണുന്നത്. ആൻഡ് ഐ വാസ് ബ്ലോൺ അവേ. കാരണം അവസാനത്തെ ആ ക്ലൈമാക്സിൽ നമ്മള് ലാലിനെ കരയുന്ന കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കണ്ണീരൊക്കെ വന്ന് ഭയങ്കര കരച്ചിൽ തുടങ്ങി, ഞാൻ ഇങ്ങനെ കരഞ്ഞു തുടങ്ങി, ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോ അമ്മ എന്നെ ഇങ്ങനെ കളിയാക്കും. അപ്പൊ ഞാൻ കരയുന്ന ചില സിനിമകളുണ്ട്. ഒന്ന് തേരെ നാം കാണുമ്പോൾ കരയുകയായിരുന്നു, മമ്മൂക്കയുടെ കാഴ്ച കാണുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴും കരയും, പിന്നെ ഭ്രമരം. അവസാനത്തെ ഇതിൽ പുള്ളി ഇങ്ങനെ പോന്നൊക്കെ പറയുന്ന കാണിക്കുന്നത് കാണുമ്പോഴത്തേക്കും പുള്ളിന്ന് ഇങ്ങനെ വിതുമ്പിൽ വരും, അയ്യോ എന്നുള്ളൊരു സാധനം വരും. ആ അതായത് എത്രയോ വർഷം മുമ്പേ കണ്ടൊരു സിനിമയുടെ ആ സീൻ ഇപ്പോഴും അതേപോലെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയുടെ ഇമ്പാക്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ അതായിരുന്നു ഭ്രമരം. എനിക്ക്
0: ഭ്രമരം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഭ്രമരം എന്ന സിനിമ തലവര മാറ്റിയ ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്ഥലത്തെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. ഒപ്പം തന്നെ ഭ്രമരം എന്ന സിനിമയെ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അതിനുള്ള അഭിപ്രായം കൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 500

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: This is Matinee Masha, only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ, ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ MN, നസീം മെഡിക്കൽ സെന്റർ, അൽക്കൂർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസായിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചിടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
0: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
5: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
6: മഴ പാടും കുളിരായി
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. മാറ്റിനി മാഷപ്പ് ആണ് കേൾക്കുന്നത്. സുദേവ് കൂടി നമ്മുടെ കൂടെയുണ്ട്. സുദേവ് കുറച്ചു മുമ്പ് സംസാരിച്ചു കൊണ്ടത്തിൽ പറഞ്ഞു മലയാള സിനിമയുടെ പവർ. എനിക്കൊന്ന് ഇന്നലത്തെ ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജും ഇതേ കാര്യം, മലയാള സിനിമയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശരിക്കും മലയാള സിനിമയുടെ പവർ ഇപ്പോൾ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് സുദേവിന്റെ അഭിപ്രായം?
8: ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈയിടയ്ക്ക് ഞാൻ ഒരു ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഉണ്ട്, ഹിന്ദി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. അദ്ദേഹം വരെ ഒരു പോഡ്കാസ്റ്റിൽ സിനിമയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു മലയാളം മൂവീസ് ആർ റിയലി ഗുഡ് ഒക്കെ, അതിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. അപ്പോ മലയാള സിനിമ ഇപ്പോൾ മലയാളികൾ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, പണ്ട് റീജിയണൽ സിനിമ എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിന്ന് മലയാളം സിനിമയുടെ പവർ അല്ലെങ്കിൽ അതിന്റെ ബ്യൂട്ടി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലും ആൾക്കാർ ഒരുപാട് ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് മലയാളത്തിലെ കൾട്ട് ക്ലാസിക്സ് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് മൂവി മേക്കിംഗ് എത്രമാത്രം സിമ്പിൾ, എത്രമാത്രം ജീവിതത്തിനോട് അടുത്ത് നിന്ന് ചെയ്യാൻ എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ ബാക്കി ഏത് ഇൻഡസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിലും, ബോളിവുഡിലാണെങ്കിലും വേറെ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും, സറിയൽ ആയിട്ടുള്ള മനുഷ്യ ജീവിതത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന സിനിമകൾ വളരെ കുറവാണ് വരുന്നത്. പക്ഷേ മലയാളത്തിൽ അങ്ങനെയല്ല. ഡെയിലി ബേസിസിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിക്ടറി സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകളാണ് വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമൊക്കെ പറയാൻ പറ്റുന്നത് ഒരു കാലഘട്ടത്തിൽ ശ്രീനിവാസൻ സാറും അതേപോലെ തന്നെ സത്യനന്ദഗാഡ് സാറിന്റെയും ഒരു കൂട്ടുകെട്ടിൽ വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. ആ സമയത്തുള്ള മലയാളി യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളെയും വളരെ ഹാസ്യ രീതിയിൽ നമുക്ക് മുമ്പേ അവതരിപ്പിച്ച്, എന്നാൽ അതിന്റെ റെലവൻസ് ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് തെളിയിച്ച ആൾക്കാർ. അപ്പോൾ മലയാളത്തിലെ ടാലന്റ് എന്ന് പറയുന്നത് മൾട്ടി ജനറേഷനലാണ്. ഒരു ജനറേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അവരന്ന് ചെയ്ത സാധനങ്ങൾ ഇപ്പോഴും റെലവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലും ഇപ്പൊ മലയാള സിനിമ അനുഭവിക്കുന്ന ഒരു ഫെയിം ഉണ്ട്. അതിനേക്കാളും കൂടി കൂടി വലിയൊരു തലത്തിലോട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. വേൾഡ് സിനിമയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ലെവലിലോട്ട് നമ്മൾ വരും. ആൻഡ് ഉടനെ തന്നെ ഒരു ഓസ്കർ മലയാള സിനിമയിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിസയ്ക്ക് മൈക്ക് കൈമാറട്ടെ.
9: തീർച്ചയായും സുധീർ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മൾട്ടി ജനറേഷണൽ. ഇപ്പം നമ്മൾ സന്ദേശം മൂവി നോക്കുവാണെങ്കിൽ എത്ര ജനറേഷൻസ് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ ഒരു ഇമ്പോർട്ടൻസും റെലവൻസും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മലയാള സിനിമയെ കുറിച്ച് വന്ന ഏറ്റവും നല്ല കമന്റുകളിൽ ഒന്നായിട്ട് സുധീവിന്റെ ആ കമന്റിനെ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: This is only on Radio Suno 91.7 FM. Brought to you by
3: Safari, world-class shopping experience, Doha, Qatar.
0: And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

മലയാള സിനിമയുടെ ഒരു പവർ മറ്റ് ഇൻഡസ്ട്രീസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഈ അടുത്ത് ബാലൻസ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല അപ്രിസിയേഷൻ ആ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യ ജ്യോതിക്ക് അവർ രണ്ടുപേരും ആ സിനിമ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യ ബാലൻ സിനിമയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ, ബാലന്റെ ഹാങ് ഓവറിൽ നിന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ പുതുമുഖങ്ങളുടെയൊക്കെ ഒരു പ്രകടനം കണ്ടപ്പോൾ എന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തണമെന്ന് തോന്നി എന്നുള്ള ഒരു വലിയ പ്രശംസയാണ് സൂര്യയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇങ്ങനെ അതിഗംഭീരമായിട്ട് നമ്മുടെ മലയാള സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ അല്ലേ, നമുക്കും അതിൽ വലിയ അഭിമാനവും സന്തോഷവും ഒക്കെ തന്നെയുണ്ട്. ഒപ്പം നമ്മൾ സംസാരിച്ചു വന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഭ്രമരം സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭ്രമരം സിനിമ തലവര മാറ്റിയ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം എവിടെയാണ് എന്നുള്ളത് അറിയാമോ എന്ന് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ മലയാള സിനിമ കൊണ്ട് തലവര മാറിയ ഒരു സ്ഥലമുണ്ട്, അത് കാന്തല്ലൂരിലാണ് കേട്ടോ. നാക്കുപെട്ടി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഒരു വ്യൂ പോയിന്റ് ആണത്. ആ സ്ഥലം അറിയപ്പെടുന്ന ഇപ്പോൾ ഭ്രമരം പോയിന്റ് എന്നാണ് കേട്ടോ. ലാലേട്ടന്റെ ഭ്രമരം സിനിമ റിലീസായതോടുകൂടിയാണ് ഈ സ്ഥലം വിനോദസഞ്ചാരികളുടെയും അല്ലെങ്കിൽ ജീപ്പ് ട്രക്കിങ്ങിന് എത്തുന്ന ആളുകളുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറിയത്. അതായത് നാക്കുപെട്ടി എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്, അതാണ് പിന്നീട് ഭ്രമരം വ്യൂ പോയിന്റ് ആയിട്ട് മാറുന്നത്. ഭ്രമരം സിനിമയില് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ശിവൻകുട്ടിയുടെ വീട് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. മാത്രമല്ല ക്ലൈമാക്സ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭ്രമരം വ്യൂ പോയിന്റ് വിസിറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ആ വിശേഷങ്ങളും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിനി മാഷപ്പിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ പതുക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഈ മണിക്കൂറിന്റെ വിശേഷങ്ങൾ, ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: நீங்கள்
2: கேட்டுக்கொண்டிருப்பது ரேடியோ 91.7.

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. മാറ്റിനി മാഷപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിൽ പതിവായിട്ട് എത്തിക്കാറുണ്ട്. എന്തായാലും ഇന്നും അതേപോലെ തന്നെ പതിവ് തെറ്റിക്കാണ്ട് നമുക്ക് കുറച്ച് സിനിമകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ മാറ്റത്തെ പറ്റിയിട്ട് കൂടെ പറയാനുണ്ട്. മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അപ്പീല് പോയിരിക്കുന്നത് ഒരു പക്ഷേ ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. മലയാളവും തമിഴിൽ നിന്നും അല്ല, തെലുങ്ക് നടനാണ് ഒരു അപ്പീലുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും എന്താണ് അപ്പീൽ എന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുന 91.7 FM. ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഞാനും ദേ നിങ്ങളുടെ കൂടെ ആ ഡ്രൈവിൽ ജോയിൻ ചെയ്യാണ് വൈ. ബിക്കോസ് ഇന്നത്തെ ദിവസം എനർജി ഹാസ് ടു ബി ഹൈ. നമ്മളൊരു വീക്കെൻഡിലേക്ക് കടക്കുന്ന ദിവസവും കൂടിയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഗംഭീരമായിട്ടുള്ള ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനു 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി ദിസ് ഇസ് മാറ്റിനി മാഷപ്പ്. സ്റ്റേ ട്യൂൺഡ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
2: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിൽ എത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
1: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
2: മർസ, ബി ഫ്രഷ്, ബി യു.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 Evening. 917 Evening. Power up your evenings with 917 Evenings. Nyayar mudal vyazham vare, vaigeetu 5 mani mudal. 917 Evenings.
4: Joy Alukas 917 Evenings.
5: Presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
8: In association with
9: Doha Bank,
8: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
5: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: Madhupagaruni Parage.
12: Namaskaram, I am Vineet Srinivasan.
13: You are listening to
12: Radio Suno 91.7, Qatar's favorite

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ് എം എൽ മാറ്റണി മാഷപ്പിന്റെ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച സന്ദീപാണ് കൂടിയുള്ളത്. കുറച്ചു മുന്നേ ഞാൻ പറയാന്ന് പറഞ്ഞിരുന്ന ആ ഒരു അപ്പീൽ, യെസ് തീൻ സിനിമാ തിയേറ്ററിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ ആയിട്ടായിരിക്കാം നമ്മൾ പോകുന്നത്. ഇന്ത്യയിൽ നമ്മൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഏറ്റവും കുറഞ്ഞ ചെലവിൽ പോയിട്ട് നമുക്ക് എന്റർടൈൻഡ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് സിനിമ കാണൽ എന്ന് പറയുന്നത്. ഇത് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അവിടെ പോയി നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത കാശിനെ കാട്ടി കൂടുതൽ പോപ്കോൺ മേടിച്ച് കഴിക്കണം എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരു അപ്പീലുമായിട്ടാണ് ഇപ്പോ തെലുങ്ക് സൂപ്പർ സ്റ്റാർ രാം ചരൺ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് പോപ്കോണിന്റെ വില കുറയ്ക്കണം, നാട്ടിൽ ഏറ്റവും അധികം ആൾക്കാർ ചിലവഴിക്കുന്ന സമയം അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകളിലേക്ക് വന്ന് സിനിമ കാണുന്നത് അവരുടെ ആ ഒരു ലോ കോസ്റ്റ് എന്റർടൈൻമെന്റ് തന്നെയാണ്. അതിലൂടെ സോഷ്യലി നമുക്ക് ഒരുപാട് ഗുണങ്ങളും കിട്ടുന്നുണ്ട്, സിനിമ ചർച്ചാ വിഷയമാവുന്നുണ്ട്. അതിനുള്ള ഒരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലെറ്റ് ഇറ്റ് ബി ഫുഡ്. പോപ്കോണിന്റെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഒന്നും കഴിക്കാണ്ടിരിക്കാൻ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ആൻഡ് ഓൾസോ പോപ്കോൺ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളതും സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകളിലേക്ക് പോകുമ്പോഴാണ്. പല സിനിമാ തിയേറ്റേഴ്സിലും തന്നെ നമുക്ക് പുറത്തു നിന്ന് ഫുഡ് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിബന്ധനയുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പോപ്കോണിന്റെ വില നല്ലപോലെ കുറച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്നാണ് രാം ചരൺ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കും ആവശ്യമുള്ള ഒരു അപ്പീലായിട്ട് തന്നെ തോന്നി. സിനിമാ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ. അപ്പൊ പിന്നെ ഈ ഒരു അപ്ഡേറ്റ് കൂടി അങ്ങടേക്ക് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു. സന്ദീപാണ് കൂടിയുള്ളത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

Once again, welcome back to Radio Suno 91.7 FM Matinee. Mashup in the Time Cinema ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈബി പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ വീക്കിൽ റിലീസാവുന്ന കുറച്ച് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. റോഷൻ മാത്യു നായകനായി എത്തുന്ന ഉയിർ എന്ന ചിത്രം ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ചിത്രം സംവിധാനം ചെയ്യുന്നത് എം പത്മകുമാറാണ്. ശ്രുതി മേനൻ, വിനീത് തട്ടിൽ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മിസ്റ്ററി ഡ്രാമയാണ് ചിത്രം നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ഒരു ഫേവറേറ്റ് മൂവി കാറ്റഗറി ജോൺറി ഈ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഇസ് എ മൂവി ഫോർ യു. ഇതൊക്കെ കൂടാണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒ ടി ടി റിലീസുകളും ഈ ആഴ്ച വരുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് മനോരമ മാക്സിൽ വരുന്ന കപ്പ് എന്ന ടൈറ്റിൽ നൽകിയിരിക്കുന്ന സ്പോർട്സ് ഡ്രാമയാണ്. ഇത് കൂടാണ്ട് തന്നെ നാളെ June 26 റിലീസാകുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ റിവോൾവർ റിങ്കോ ഒരുപാട് കോമഡി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരിക്കും സൺ നെക്സ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസം തന്നെ ബ്ലാസ്റ്റ് എന്ന സിനിമ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. അങ്ങനെ ചെറുതായിട്ട് ആ വീക്കെൻഡ് സിനിമ പ്ലാൻസ് അപ്ഡേറ്റ് ഒക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്നിവാണ് കൂടി ഉണ്ടായിരുന്നത്. Bye-bye.

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

കേരളത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ സമയം ദാ 4 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഈ ഒരു സമയം ഈവനിംഗ് ഡ്രൈവിൽ തന്നെയായിരിക്കും. വീക്കെൻഡ് ആണ്, അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആഘോഷിക്കാൻ, വീക്കെൻഡിലുള്ള പരിപാടികൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള മൈൻഡിൽ ആകെ മൊത്തത്തിൽ ഒരു ഒരു അജണ്ട ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം വെൽക്കം മാറ്റണി മാഷപ്പിൽ. ദാ ഇനി ഈ ഒരു മണിക്കൂർ അഷ്ടമി കൂടെ തന്നെ ഉണ്ടാവും. സോ ബേസിക്കലി എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഹോം ഡെലിവറിയിൽ വന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ, ധനീഷ് ചേട്ടനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മെസ്സേജ് അയച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ അടുത്ത്, അഷ്ടമി ടീച്ച് യു എ ലെസൺ കണ്ടോ എന്ന് ചോദിച്ചു, നെറ്റ്ഫ്ലിക്സിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. കണ്ടു നോക്കൂ, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയൂ എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അഭിപ്രായം പറയാനായിട്ട് എന്തായാലും അത് കാണണം. ഇറ്റ്സ് ആക്ച്വലി ഒരു കൊറിയൻ

ആക്ഷൻ സ്കൂൾ ഡ്രാമയാണ്. സോ ആ ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ സ്കൂൾ ഡ്രാമ കാണാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികളുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് പ്രശ്നങ്ങളും ബുള്ളിയിങ്ങും അത് കഴിഞ്ഞിട്ട് അതിനെ സെറ്റാക്കാനായിട്ട് വരുന്ന ചില ഗവൺമെൻറ് അതോറിറ്റീസും അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന കുറച്ച് അധികം തമാശകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഓൾറെഡി നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ടോപ്പ് ടെന്നിലുള്ള ഒരു സ്റ്റോറി കൂടിയാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബാക്കി കുറച്ചധികം ഒരു ഒരു ലിസ്റ്റും കൂടി എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ കയ്യിലുള്ള ലിസ്റ്റുകൾ. അപ്പോൾ wait you, I'll be here with you guys in a while.

0: Messi, Ronaldo, Neymar, Modric. This is the last dance. One last dance. This is the last dance. 48 teamukal, orey oru suvarna kiridam. Calorigal irambiyarkum, charithram thiruthikurikkapedunna nimishangal. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവ റോഡ്, കത്ത്. ഇൻ അസോസിയേഷൻ വിത്ത്
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, June 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂം ഇനി അബുഹമൂർ സഫാരി മോളിലും ഓപ്പനിംഗ് സൂൺ.
2: ഇപ്പോഴത്തെ ഗോൾ റേറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കേണ്ട ഒരു സമയമായിരിക്കാണ്. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അങ്ങനെ സ്കൈ ജ്വല്ലേഴ്സിന്റെ ഗോൾ റേറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾ 481 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾ 443.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾ 420 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾ 363 കത്തറിയാൽ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് തിരിച്ചെത്തുന്ന സമയത്ത് നല്ല നല്ല മൂവീസ് ഒക്കെ കാണാനായിട്ട് ഈ ഒരു വീക്കെൻഡിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് കുറച്ച് മുമ്പ് ഞാൻ ടീച്ച് യുവർ ലെസൺ എന്ന് പറയുന്ന ഒരു കൊറിയൻ ഡ്രാമയെ കുറിച്ച് പറഞ്ഞു. അത് പക്ഷെ എനിക്ക് സജസ്റ്റ് ചെയ്തത് വേറൊരാളാണ്, നമ്മുടെ ലിസ്ണർ തന്നെയാണ്. അതുകൊണ്ടാണ് ഐ റിയലി ലൈക്ക് ഡിറ്റ്. പിന്നെ ഒരു സിനിമ കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള ടോപ്പ് ടെന്നിൽ തന്നെ നിൽക്കുന്ന വോയിസ് മെയിൽസ് ഫ്രം ഇസബൽ, അത് ഞാൻ കുറച്ച് ദിവസം മുൻപും പറഞ്ഞിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്, പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ഭയങ്കര രസമാണ് ആ മൂവി കാണാനായിട്ട്. ഇനി അടുത്ത മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു അഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഇത് പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, തമിഴ് മൂവിയാണ് കേട്ടോ. 29 എന്നാണ് ഈ മൂവിയുടെ പേര്. കണ്ടവരുണ്ടാവും ഓൾറെഡി. ഇപ്പോൾ വിധു, പ്രീതി, അസ്രാണി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി അഗെയിൻ. ഭയങ്കര രസമായിട്ടുള്ള ഒരു ഒരു ഒരു കൈൻഡ് ഓഫ് റൊമാൻറ്റിക് മൂവി, ബട്ട് ഭയങ്കര നല്ല രസമുള്ള പ്ലോട്ടാണെന്നാണ് പറയുന്നത്. ഒരു 29-കാരൻ്റെ സ്ട്രഗിളാണ് അതിൽ പറയുന്നതും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചെക്കന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നും കേട്ടു. സോ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഉണ്ടാവും. സോ ജസ്റ്റ് വാച്ച് ഇറ്റ്. പിന്നെ അതുപോലെ വേറെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഹിന്ദി മൂവീനെ കുറിച്ചിട്ടും കൂടി പറയാനുണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. പക്ഷെ ബയ്യാ ബയ്യയിൽ നിന്നും ജയചന്ദ്രൻ ചേട്ടൻ്റെ ഒരു നല്ല പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: Radio Suno.
1: Radio
0: Suno. 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
6: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: Chennai beats.
5: Tamil head of the R.
6: In the art of podumakkolanda.

ഇറ്റ് ശ്രീറാമും സുനിതയും പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് കഴിഞ്ഞിരിക്കുന്ന സമയം ഇത്. മാറ്റിനിയും മാഷപ്പാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ ദിവസം തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ ആയിട്ട് എന്താണ്, എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഫുൾ ഈ പറഞ്ഞ പോലെ ചായയൊക്കെ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ തീർത്ത് സമാധാനമായിട്ട് ഒന്ന് പോയി കിടക്കണം എന്ന് വിചാരിച്ചിപ്പം ഡ്രൈവ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഒക്കെ പോട്ടെ, നാളെയെങ്കിലും ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണേന്ന് വിചാരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, സാധാരണ ദിവസങ്ങളിൽ നമ്മൾ എത്രയൊക്കെ രാവിലെ എഴുന്നേക്കാൻ നോക്കിയാലും ചിലപ്പോൾ ഒന്നുകൂടി കിടന്നാലോ, ഒരു 5 മിനിറ്റ് കൂടെ കിടന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഒരു ദിവസവും ഇല്ലാത്ത പോലെ ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. നമുക്ക് തന്നെ തോന്നിപ്പോവും, എന്തിനാണ് ഉറക്കം തെറ്റിയെന്ന്. ആകെ സങ്കടം വരുന്നേ എനിക്ക് സംഭവിക്കാറുണ്ട്, എപ്പോഴും സംഭവിക്കാറുണ്ട്. ഫ്രൈഡേ ആകുമ്പോൾ ഒരു ആവശ്യമില്ലാണ്ട് രാവിലെ തന്നെ എഴുന്നേക്കും, എന്ത് ചെയ്യാനല്ലേ. ഓക്കെ, എന്തായാലും ഈ ഒരു സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ലിറിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്ന രവിശങ്കറിന്റെ മെസ്സേജ് ഉണ്ട്. ഹാപ്പി വീക്കെൻഡ്, റിലാക്സ് ആൻഡ് ഹാവ് ഫൺ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് ബാക്കി എല്ലാവരുടെ മെസ്സേജൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഓരോരോ മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 29 ഞാൻ പറഞ്ഞു, വോയിസ് ഫ്രം ഇസബൽ പറഞ്ഞു, ടീച്ച് യു എ ലെസൺ പറഞ്ഞു. ഇതെല്ലാം ഇന്ന് ഞാൻ നെറ്റ്ഫ്ലിക്സിൻ്റെ മെയിൻ ഒരു പുസ്തകമാണ് ഞാൻ തുറന്നിരിക്കുന്നത് സിനിമ കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ തന്നെയുള്ളൊരു ഹിന്ദി മൂവി മാ ബെഹൻ, ഇത് കുറച്ച് നാളായിട്ട് ഇപ്പോൾ വന്നു. അത് കണ്ടവർ ഒരുപാട് പേരുണ്ടാവാം. കണ്ട എൻ്റെ അടുത്ത് നമ്മുടെ ഒലിവിലെ തനീഷ, ആർ ജി തനീഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഷ്ടമി കാണണം, അടിപൊളിയാണ്. ഞാൻ കണ്ട് തുടങ്ങി, പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എന്തോ ഒരു ആവശ്യം വന്നിട്ട് ഞാൻ എവിടെയോ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ എൻ്റെ ലിസ്റ്റിൽ കണ്ടിന്യൂ വാച്ചിങ്ങിൽ കിടക്കുകയാണ്. പക്ഷേ കണ്ടപ്പോൾ തന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു, ഭയങ്കര രസമായിരുന്നു. മാധുരി ദീക്ഷിതാണ് മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്നത്. പിന്നെ തൃപ്തി ദിമ്രി ആൻഡ് ധർണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ, രസമുള്ളൊരു മൂവിയാണ് കേട്ടോ. ഒരു എന്താ പറയുക, ത്രില്ലറാണ്, പക്ഷെ ഒരു കോമഡി ത്രില്ലറാണ് ബേസിക്കലി. അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ തന്നെ കണ്ടു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീക്കെൻഡ് അടിപൊളിയാക്കുന്നേ. അടിപൊളിയാക്കാനായിട്ട് നിങ്ങളുടെ കൂടെതാ സന്ദീപ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തൽക്കാലം ആദിയില്ലല്ലോ അന്ധമില്ലല്ലോ കാലം പോലെ അയുഗത്തിൽ പാട്ട് വെച്ച് തന്നിട്ട് എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി എൻ്റെ വീക്കെൻഡ് തുടങ്ങുന്നു, നിങ്ങളുടെ വീക്കെൻഡും അടിപൊളിയാകട്ടെ. സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ റെസ്റ്റ് എടുക്കാൻ മറക്കരുത്. നല്ലപോലെ കിടന്നുറങ്ങുക, നല്ലപോലെ ഫുഡൊക്കെ കഴിക്കുക, നല്ലപോലെ എൻജോയ് ചെയ്യുക ടൈം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: In association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Good evening. Yes, good evening. Or alpam energy koodalana boy, because yes, we are getting into another weekend. Weekend lettulla aadya padi de nammal almost ethirikkunu Thursday divasam June 25 ethom adivuli aayittulla oru evening aayirikkatte and adilum adivuli aayittulla oru night aayirikkatte weekend aayirikkatte aadyam thana aa oru wishes ningalilla irigilekku ethikkumbo Sandeepana koode join cheynathu on Kathas Happiness Frequency Radio Suno 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 3:12. ഓഫ് കോഴ്സ് ഞാൻ ഓടിയെത്തിയതാണ് വൈബ് ബിക്കോസ് വീക്കെൻഡൊക്കെ അല്ല, വീക്കെൻഡിൻ്റെതായിട്ടുള്ള ഓട്ടവും ചാട്ടവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ കൂടെ. ബട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ വരുന്നത്, ഒത്തിരി ഇവൻ്റുകൾ ഇതാ വെയിറ്റ് ചെയ്തിരിക്കുന്ന വീക്കെൻഡിലോട്ട് കൂടിയാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവൻ്റ് പ്ലാൻസ്, മാത്രമല്ല നമുക്ക് വീക്കെൻഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോകാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ ലിസ്റ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒത്തിരി പേര് വെയിറ്റിംഗ് ആണെന്നുള്ളതും എനിക്കറിയാം. ബട്ട് ദെൻ ആദ്യമേ ആ ഡീറ്റെയിലോട്ട് പോകണമല്ലോ, നമുക്ക് സമയമുണ്ട്. അപ്പോൾ പതുക്കെ നമുക്ക് ആ ഒരു ഡീറ്റെയിലേക്കും കാര്യങ്ങളിലോട്ടും ഒക്കെ കടക്കാം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നിങ്ങളുടെ ആ ഒരു ഗുഡ് ഈവനിങ് വിഷസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് പോകുന്നോട്ടെ 5000-917 വിഷസ് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡേ വിഷസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് ഞാനും റെഡിയാണ്. സോ പോകുന്നോട്ടെ, ബർത്ത്ഡേ വിഷും വെഡിങ് ആനിവേഴ്സറി വിഷും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ റെഡിയാണ്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. It's 917 evenings in the time. So once again,

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:38. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കദാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: സൂപ്പാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂപ്പാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, June 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ചെക്കനും മണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം.
6: ഹായ്, ഞാൻ ഹണിറോസ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: Natural night. Do you feel all right? Want a natural night?

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome back once again to Radio Sun 91.7 FM 917 Evenings in the Time. Studio clock il samayam 5 mani kazhinja 19 minute 32 second. Yet another beautiful ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വീക്കെൻഡിലോട്ട് കടക്കുമ്പോൾ വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ ഓണാക്കാനായിട്ട് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം സൂക്ക് വാക്കിഫ്. അവിടെയുള്ള ആ ഒരു മാംഗോ ഫെസ്റ്റിവൽ ഇനി 3 ദിവസം മാത്രമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. ടു ബി പ്രിസൈസ് 3 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ബട്ട് ദെൻ 27th ഈവനിങ് വരെയായിരിക്കും നമുക്ക് ലാസ്റ്റ് ആ ഒരു മാംഗോ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ നേരെ പോകുന്നത് ആദ്യത്തെ ബർത്ത്ഡേ വിഷിലേക്കാണ്. അഖിലേഷ് ആണ് മെസ്സേജ് അയച്ചേക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ടുള്ള വിഷസ്. സോ സഹോദരൻ്റെ പേര് അജ്മൽ എന്നോ? ഓക്കെ, അജ്മൽ എന്നാണ്. സോ അജ്മലിന് അജ്മൽ തന്നെയല്ലേ? ഓക്കെ, അജ്മൽ ഓക്കെ, അജ്മൽ ഫിക്സ്. ഓക്കെ, അപ്പോൾ അജ്മലിന് വേണ്ടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ദാ വന്നിട്ടുണ്ട്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ബർത്ത്ഡേ.

യെസ് ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഗംഭീര ഒരു ദിവസം തന്നെ ആയിരിക്കട്ടെ. ആൻഡ് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കട്ടെ എന്നുള്ള വിഷസ് ഇങ്ങനെ നേരെയാണ്. അതിന്റെ കൂടെ ആഷിഖിന്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. സുബൈർ ഗുഡ് ഈവനിങ് പറയുന്നു, അഖിൽ ഗുഡ് ഈവനിങ്, വൈശാഖ് ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞിട്ടുണ്ട്, ജഷീർ ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ ജസ്റ്റിൻ ഗുഡ് ഈവനിങ് പറയുന്നു, ഡെവിന്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്, കരീം കാ ഗുഡ് ഈവനിങ്, റൌഫിന്റെ ഗുഡ് ഈവനിങ് മെസ്സേജ്, മുഹമ്മദ് ഗുഡ് ഈവനിങ് പറയുന്നു, ഷമീർ ഗുഡ് ഈവനിങ്, വിഷ്ണു ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ നമുക്ക് സുബൈറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു ബർത്ത്ഡേ വിഷ് ആണ്, ജെൻസയ്ക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സുബൈറിന്റെ ആ ഒരു വിഷസിലേക്ക്, ജെൻസയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം, വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനെ ദേ ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്ന ഒരു അടിച്ചുപൊളി പാട്ടിലേക്കാണ്. വീക്കെൻഡ് വൈബ് ഒക്കെ ഓൺ ആക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്, ദിസ് ഇസ് ദ ലാസ്റ്റ് ഡാൻസ്. വൺ ലാസ്റ്റ് ഡാൻസ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഡാൻസ്. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, കത്ത്. ഇൻ അസോസിയേഷൻ വിത്ത്
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവിജൻസ് പാർട്ണർ.
0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 ഈവനിംഗ്സ്.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
2: In association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Once again, welcome back. Radio Suno 91.7 FM 917 Evenings in a time on a Sandeep Anakhoode John G. In the studio clock, il samayam 5 mani kazhinju 34 minutum 58 secondum. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ദേ നമ്മൾ ആ ഒരു മാംഗോ ഫെസ്റ്റിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോയി. ഇപ്പോൾ ഫാമിലി ഓൺലി എൻട്രി ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഫാത്തിമയുടെ മെസ്സേജാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാത്തിമ, യെസ്, ഫാത്തിമയുടെ സംശയം ശരി തന്നെയാണ്. എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഫാമിലി. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ഉള്ളവരായിരിക്കും ആ ഒരു മാംഗോ ഫെസ്റ്റിലേക്ക് പോകാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഏറ്റവും അധികം തന്നെ നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുട്ടികളൊക്കെ ആയിട്ട് പല രീതിയിലുള്ള മാംഗോസ്, എസ്പെഷ്യലി നമ്മൾ കാണാത്ത പലതരത്തിലുള്ള മാംഗോസൊക്കെ തന്നെ ഉണ്ട്. മിയാസാക്കി മാംഗോ ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു റേറ്റൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരു കിലോയ്ക്ക് 790 റിയാലോളം അടുപ്പിച്ച് ഓൾമോസ്റ്റ് പ്രൈസ് ഉണ്ട് ഇവിടെയും. അപ്പോൾ അത്രയും രൂപ കൊടുത്ത് ഒരു കിലോ മാങ്ങ വാങ്ങിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് കാറ്റഗറീസിലും അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല മധുരമുള്ള മാങ്ങയും ഉപ്പിലിടാൻ പറ്റുന്നതും ഒക്കെ തന്നെ ഈ ഒരു സ്ഥലത്ത് അവൈലബിൾ തന്നെയാണ്. സോ ഹംബ മാംഗോ ഫെസ്റ്റിവൽ ഇങ്ങനെ നടക്കുന്നു. ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ വിച്ച് ഇസ് ദ തേർഡ് എഡിഷൻ. ആ ഒരു തേർഡ് എഡിഷൻ ഇനി നമുക്ക് 2 ദിവസവും കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഫാത്തിമ ആ ഒരു ചോദിച്ച കാര്യം ഇപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ടൈമിങ്സ് ചോദിച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെയാണ് നമുക്ക് ഈ ഒരു മാംഗോ ഫെസ്റ്റിവൽ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. സൂക്ക് വാക്ക് ഈസ്റ്റേൺ സ്ക്വയറിലേക്കാണ് പോകേണ്ടത്. ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ ദാ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ഗംഭീരമായിട്ടുള്ള ട്രാക്കിലേക്ക് പോവാണ്. വൈ ബിക്കോസ് ദ വീക്കെൻഡ് ആണ്. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunum. Today's Go Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂം ഇനി അബുഹമൂർ സഫാരി മോളിലും ഓപ്പണിംഗ് സൂൺ.
3: ഇന്ത്യ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 363 കത്തോറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 420 കത്തോറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 43.50 കത്തോറിയാൽ, ആൻഡ് 24 കാരറ്റ് ഗോൾഡ് 481 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by.
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
1: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: 101.7 FM. Radio Zuno. Qatar's happiness frequency. Radio Zuno.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: 917 Evenings.
5: Once again, welcome back to Radio Suno 91.7 FM. 917 Evenings in the time on Sandeep Anu Khude join in the studio clock. Samayam 5 mani kazhinja 48 minutum 18 secondum. ഈ ഒരു ടൈം നമ്മൾ ദേ പോകുന്നത് ഒരു ബോക്സിലേക്ക്. യെസ്, നമ്മുടെ ലിസ്ണേഴ്സിനെ പതിവ് പോലെ ഞാൻ ആ ഒരു ബോക്സിനകത്തേക്ക് കൊണ്ടുപോവാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഗെയിം ബോക്സ്.
0: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
5: സമയമായി മക്കളെ, സമയമായി നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ചോദ്യം കേട്ടിട്ട് ഉത്തരം തരാനായിട്ട് മടിക്കണ്ട. June 26, അതായത് നാളത്തെ ദിവസത്തെ പ്രത്യേകത വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആ ഒരു ഗെയിം ബോക്സ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ യൂഷ്വലി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഇന്നത്തെ ലൈഫ് സ്റ്റൈലിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ റെഫ്രിജറേറ്റർ. സോ വേൾഡ് റെഫ്രിജറേഷൻ ഡേ ആണ് നാളെ. ആ വേൾഡ് റെഫ്രിജറേഷൻ ഡേയോട് ബേസ് ചെയ്തിട്ട് ലോകത്തെ തന്നെ ആദ്യത്തെ റെഫ്രിജറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് കമ്പനിയാണ് എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം പറയുക? പെട്ടെന്ന് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് തിരിച്ചു വന്നോളൂ ആൻസറുമായിട്ട് 5000917 ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ചധികം സിനിമ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ്. ആൻഡ് ഒരിക്കൽ കൂടി ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ലോകത്തിൽ ആദ്യം കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള, വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ റെഫ്രിജറേറ്റർ പുറത്തിറക്കുന്നത് ഏത് കമ്പനിയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ഒരു ബ്രാൻഡ് നെയിം പറഞ്ഞാൽ മതി പെട്ടെന്ന്. 5000917 യെസ് ഗെയിം ബോക്സിലെ ചോദ്യം നിങ്ങളുടെ അരികിലുണ്ട്. അപ്പൊ ഗെയിം ബോക്സ് എന്ന് പുറത്തിറങ്ങാനായിട്ട് പെട്ടെന്ന് ഈ റിസർച്ച് ഒന്ന് നടത്തിയിട്ട് വന്നോളൂ. 5000917 ആൻസേഴ്സ് പോരേണ്ടത്. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back once again, Radio Suno 91.7 FML 917 evenings in the time. Sandeep Anu Kude join Jeevindada. Studio clock il samayam 6 mani kazhinja 2 minutes 51 seconds. Da ee oru time il theerchayayittum ellarum wait cheyidirikkunnathu aa box ninnu porathirangan vendittana. Let's see.
2: 917 evenings game box.
5: അങ്ങനെ ഗെയിം ബോക്സിൽ ദേ ലോക്ക് ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു ചോദ്യം ഇതാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യം കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ട് വന്ന റെഫ്രിജറേറ്റർ, നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റെഫ്രിജറേറ്റർ ഏത് കമ്പനിയാണ്, ഏത് ബ്രാൻഡാണ് പുറത്തിറക്കിയത് എന്നുള്ള ചോദ്യമാണ് ഇന്ന് 917 ഈവനിങ്സിൽ ദ ഗെയിം ബോക്സിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇത് റിസർച്ച് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കെൽവിനേറ്റർ ആണോ എന്നുള്ള, കെൽവിനേറ്റർ രണ്ടാമതാണ് റിനീഷ് ബ്രോ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതല്ല ബിനോജ് ബ്രോ, ഫ്രിഡ്ജയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ പറ്റി വലിയ നിശ്ചയമില്ല, ആ ഒരു ബ്രാൻഡും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ബട്ട് ദെൻ കെൽവിനേറ്റർ എല്ലാവർക്കും അറിയാമെന്നുള്ള ബ്രാൻഡാണ്. ബിന്ദു വർഗീസ് പറയുന്ന ഉത്തരം ശരിയാണോ, വിൽസ് മെക്കാനിക്കൽ റെഫ്രിജറേറ്റർ. ബട്ട് അത് മെക്കാനിക്കൽ റെഫ്രിജറേറ്റർ അല്ലേ, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റെഫ്രിജറേറ്റർ ആണ് ചോദിച്ചത് കേട്ടോ. ബിന്ദു ചെറുതായിട്ടൊന്ന് ഉത്തരം മാറിപ്പോയി. ആൻഡ് ഓൾസോ അമീർ ഉത്തരം അയച്ചിട്ടുണ്ട്, അഖിൽ ഉത്തരം അയക്കുന്നു, അതുൽ കൃഷ്ണ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ സക്സസ്ഫുൾ അല്ലായിരുന്നു. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കമ്പനി ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായാലും അതുൽ കൃഷ്ണ ദേ നമുക്ക് റൈറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കെൽവിനേറ്റർ ആയിരിക്കാം ഒരു പക്ഷേ, എനിക്ക് തോന്നുന്നു സക്സസ്ഫുള്ളി റണ്ണിങ് ആയിരുന്ന ഒരു റെഫ്രിജറേറ്റർ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. June 26, നാളത്തെ ദിവസത്തെ പ്രത്യേകത വേൾഡ് റെഫ്രിജറേഷൻ ഡേ ആണ്. ആ ഒരു ദിവസത്തെ ബേസ് ചെയ്തായിട്ടായിരുന്നു ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജഷീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഡെവിൻ റൈറ്റ് ആൻസർ പറയുന്നു, വിഷ്ണു റൈറ്റ് ആൻസർ, ഷമീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജോസ്ലിൻ റൈറ്റ് ആൻസർ, കരീം കാർ റൈറ്റ് ആൻസർ പറയുന്നു. അപ്പോൾ ഒത്തിരി പേര് ദേ ഇങ്ങനെ റൈറ്റ് ആൻസേഴ്സിലേക്ക് വരുമ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്.
2: 917 evenings game box.
5: ലോകത്തിലെ ഏറ്റവും ആദ്യം അവൈലബിൾ ആയിട്ടുള്ള കൊമേഴ്സ്

വീക്കെൻഡ് ആവുമ്പോ ഈ പാട്ട് പ്ലേ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. You're listening to Kathas Happiness Frequency, Radio 91.7 FM. Get to get, kutugudam.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 9:31 യു ഹാവ് ട്യൂൺഡ് ഇൻടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇൻ

0: ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ജി സി സിയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
5: Let's play football.
6: Football Mania.
0: തൊള്ളായിരത്തി 81 ദിവസങ്ങൾക്ക് ശേഷം ആ മഞ്ഞ കുപ്പായത്തിൽ നെയ്മാർ. ബ്രസീൽ ആരാധകർ കാത്തിരുന്ന നിമിഷം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മാർ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ കളത്തിലേക്ക് ഇറങ്ങി. 76th minute നെയ്മാർ എത്തിയത്. ഗ്യാലറി ഒന്നടങ്കം കരഘോഷത്തോടുകൂടിയാണ് താരത്തെ വരവേറ്റത്. നെയ്മറിന്റെ തിരിച്ചുവരവ് ഇനിയുള്ള മത്സരങ്ങളിൽ ബ്രസീലിന് കൂടുതൽ കരുത്ത് പകരും.
6: Football Mania.
7: Hi, I'm Sujaya Chichiana.
0: You're listening to
7: Radio Suno 91.7.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയാനായിട്ട്. യെസ്, ആ ബോക്സിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങാനായിട്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ടു ഗെയിം ബോക്സ്.
2: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
7: ഓൾ റൈറ്റ്, അപ്പൊ ഇന്നത്തെ ഗെയിം ബോക്സിൽ ചോദ്യം ഇതായിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള, അതായത് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റെഫ്രിജറേറ്റർ ഏത് ബ്രാൻഡാണ് പുറത്തിറക്കിയത് എന്നുള്ളതായിരുന്നു. നാളെ വേൾഡ് റെഫ്രിജറേഷൻ ഡേ ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ ഒരുപാട് പേര് നമുക്ക് ആൻസേഴ്സ് ഇങ്ങനെ അയക്കുന്നു. സെക്കൻഡ് ലിസ്റ്റിലേക്ക് ഷഫീഖ് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരുന്നെങ്കിലും ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര വലിയ സക്സസ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് പലരും കെൽവിനേറ്റർ എന്നുള്ള ബ്രാൻഡിന്റെ പുറകെ പോയത്. ആ ഒരു കാര്യം കൂടി ഞാനൊന്ന് ക്ലൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ജോൺ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റസാഖ് ദേ ആൻസർ ഇതാണെന്ന് പറഞ്ഞിട്ട് റസാഖിന്റെ മെസ്സേജ് നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് ഇട്ടേക്കുന്നത്. ആൻഡ് അതേപോലെ പ്രിയ റൈറ്റ് ആൻസർ അല്ലല്ലേ. പ്രിയ പറഞ്ഞേക്കുന്ന ഉത്തരം ഇത് ഇവിടെ പോയ ഗോഡ്രെജോ.
8: ശരിക്കും
7: ഇതാണ് എനിക്കിപ്പോ നമ്മുടെ ആരുടെ അടുത്താണ് പ്രിയയുടെ അടുത്ത് പറയാനുള്ളത്. ഗോഡ്രെജ് ഒക്കെ ഇപ്പൊ നാട്ടിലിറങ്ങിയത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് ഗോഡ്രെജ് അല്ല കേട്ടോ. ഷാബിൻ പറഞ്ഞിരിക്കുന്നത് ഹാപ്പി വീക്കെൻഡ് പറഞ്ഞ് ഷാബിൻ ആദ്യമേ ചാറ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. ആര്യൻ ആൻഡ് സുലൈഖ എല്ലാവരും കൂടിയാണ് ആ ഒരു വീക്കെൻഡ് വിഷസ് അറിയിച്ചിരിക്കുന്നത്. ഹാപ്പി വീക്കെൻഡ്. അപ്പോൾ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഇടയിൽ ഒരു വീക്കെൻഡും വിഷ് ചെയ്ത് അവരങ്ങോട്ട് സ്ഥലം വിട്ടിട്ടുണ്ട്. ജിജു ജെയിംസ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. പേരില്ലാത്ത ഒന്ന് രണ്ട് അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. അറബ് നെയിമുള്ള അക്കൗണ്ടിൽ നിന്നും ദാ ഒരു ശരി ഉത്തരം തന്നെയാണ് വന്നേക്കുന്നത്. സുദീപ് ബ്രോ ദാ വീണ്ടും എല്ലാം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒന്നും പറയണ്ട,
9: നീ ഒന്നും പറയണ്ട.
7: അതെ, നേരെ പ്രിയ ചേച്ചിയുടെ കൂടെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. ഗോഡ്രെജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിജു തങ്കജൻ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെമ്മീഡ്ക്കാ എത്രയുണ്ട് ഫ്രിഡ്ജ്, എളുപ്പമുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് കൺഫ്യൂഷനുള്ള ഒരു കാര്യമായിരിക്കാം ഏതായിരിക്കും ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രിഡ്ജ്. വേൾഡ് റെഫ്രിജറേഷൻ ഡേ വരാൻ പോവുകയാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ചോദിച്ച ചോദ്യത്തിൽ ഡൊമസ്റ്റിക് ഇലക്ട്രിക് റെഫ്രിജറേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന റെഫ്രിജറേറ്റർ ആണ് ആദ്യം പുറത്തിറങ്ങിയത്. ഇതൊക്കെ പറയാനായിട്ട് ബുദ്ധിമുട്ടായതുണ്ട്. അതായത് നമുക്ക് ആ ഡൊമസ്റ്റിക് ഇലക്ട്രിക് റെഫ്രിജറേറ്റർ പോയി ഒന്ന് തുറക്കൂ എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് ചെറുതാക്കി ഒരു ബ്രാൻഡ് നെയിം ഡൊമെൽറേ എന്നുള്ള പേരിലേക്ക് ആക്കി. ഡൊമെൽറേ എന്ന പേരിലേക്കാണ് ആക്കിയത്. ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ഡൊമസ്റ്റിക്കിന്റെ DOM, ഇലക്ട്രിക്കിന്റെ ELL, റെഫ്രിജറേറ്ററിന്റെ RE, ഇത് മൂന്നും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പേര് പുറത്തിറങ്ങുന്നത്. ഇതിന് ശേഷമാണ് കെൽവിനേറ്ററൊക്കെ വരുന്നത്. അപ്പോൾ കെൽവിനേറ്റർ സെക്കൻഡാണ് ആ ലിസ്റ്റിലുള്ളത്. ഒത്തിരി പേർക്ക് ഉള്ള ഡൗട്ടായിരുന്നു. 1914 കെൽവിനേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് നമ്മുടെ ഈ പറയുന്ന ഡൊമസ്റ്റിക് ഇലക്ട്രിക് റെഫ്രിജറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു വർഷം മുന്നേ, അതായത് 1914 ഒരു വർഷം മുന്നേ 1913. അപ്പോൾ ഇനി കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട. ലോകത്തെ ഏറ്റവും ആദ്യത്തെ റെഫ്രിജറേറ്റർ ഡൊമസ്റ്റിക് ഇലക്ട്രിക് റെഫ്രിജറേറ്റർ എന്നറിയപ്പെടുന്ന ആ റെഫ്രിജറേറ്റർ തന്നെയാണ്. സോ അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ on that note da manohramaya matoru track coming up on Katha's happiness frequency radio suno 91.7 FM.

0: വചനങ്ങളിലൂടെ
1: ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. സൂക്ക്പാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
2: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്ക്പാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
2: മർസ, ബി ഫ്രഷ്, ബി യു.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruji Ariyam Call 4000-1707
1: In association with
3: Doha Bank
1: Make shopping more rewarding Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back. Radio Sunil 91.7 FML 917 Evenings in the Time. Sandeep Anu Khude join cheyyunnathu. Ee oru time il valare important aayittulla oru update lekkana nammal povunnathu. Enikku onnu ettavum koodal namukku സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് യാത്രകൾ ചെയ്യുമ്പോൾ. സന്തോഷം മാത്രമല്ല, ഒരുപാട് ഗുഡ് മെമ്മറീസ് ഒക്കെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള യാത്രകൾ കഴിവതും ജീവിതത്തിൽ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും ഒക്കെ പോകാനുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്.
6: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്.
7: Boarding pass. Dear passengers, have a safe and comfortable flight.
5: അങ്ങനെ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഇനി നമുക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ചേറെ എയർലൈൻസ് കൂടി ഓപ്പൺ ചെയ്യുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ജൂലൈ 1st റോയൽ എയർ മൊറോക്ക, ഫിലിപ്പൈൻസ് എയർ, ആകാസ എയർ, ഈ മൂന്ന് എയർലൈൻസും അവരുടെ സർവീസസ് റെസ്യൂം ചെയ്യുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്ത് വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ജൂലൈ 2nd മലേഷ്യൻ എയർ അതേപോലെ തന്നെ എയർലൈൻസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അവരുടെ ഓപ്പറേഷൻസ്. ആൻഡ് ഐബീരിയ ഓൺ ജൂലൈ 3rd. സോ ഒരിക്കൽ കൂടി ഞാൻ എയർലൈൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവാം. റോയൽ എയർ മൊറോക്ക്, ഫിലിപ്പൈൻസ് എയർ, ആകാസ എയർ, ഈ മൂന്ന് എയർലൈൻസും തന്നെ ജൂലൈ 1st മുതൽ ഓപ്പറേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ള കംപ്ലീറ്റ് ഓപ്പറേഷൻസും അവരുടെ. ആൻഡ് ഓൾസോ മലേഷ്യ എയർ സ്കെഡ്യൂൾ ടു റീസ്റ്റാർട്ട് ദ സർവീസസ് ജൂലൈ 2nd മുതൽ. ഒരു ജൂലൈ 3rd ഐബീരിയ എയർലൈൻസ് ആയിരിക്കും അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ ഹിയർ വി ഗോ. നമുക്ക് അതിനുള്ള ആ ഒരു സ്റ്റാർട്ട് ആവട്ടെ ഈ ഒരു ന്യൂസ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.

ഇറ്റ് ഡസന്റ് മാറ്റർ വെയർ എക്സാക്ട്ലി യു ഗോ, നമ്മൾ എവിടെ പോയാലും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇഷ്ടം തരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ലൈഫിൽ, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒന്നും മറക്കണ്ട. അത് ഓർമ്മിപ്പിക്കുമ്പോൾ ഇന്നത്തെ ദിവസം വീക്കെൻഡ് ആണ്, ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് മീറ്റപ്പ് പ്ലാൻ ചെയ്യുക, അവരും ഒക്കെ ആയിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സൊക്കെ പൊക്കോളും, മറന്നങ്ങ് പോവും നമ്മൾ. അപ്പോൾ ദാ നല്ല പാട്ടുകളും കുറച്ച് അടിച്ചുപൊളി മൂഡൊന്ന് സെറ്റ് ചെയ്യാൻ വീക്കെൻഡ് വൈബ്സുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunno.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂം ഇനി അബുഹമൂർ സഫാരി മോളിലും ഓപ്പണിംഗ് സൂൺ.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 ക്യാരറ്റ് ഗോൾഡ് 366.50 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 424.50 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 448 കത്തോറിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 486 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
2: ഹായ്, ഞാൻ നിരഞ്ജ് മണിമ്പള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Joy Alucas 917 evenings
4: presented by Joy Alucas, world's favorite jeweler,
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam. Call 4001707
7: in association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
10: Water bill. Stay hydrated and stay tuned.
11: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
12: Brought to you by
13: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
14: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
15: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
16: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
15: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
16: വിവരങ്ങൾക്കായി visit cbq.qa.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. 917 evenings at the time. Sandeep Anna, Kude join Chiyunnathu. Your time is very important. Title of weekend update lake. Anna, ini adatha title nammal povunnathu. Innathe divasam nammal nokki kazhinjal. Athyavashyam nalla reethiyil thanne raathri podikkaattu. Chela areas la, not everywhere, but chela sthalangalil. Some areas during the daytime saadhyathayundu ennu parannittundarunnu. Adinte oru thudarchayayittu continuity chelappa raathri വന്നേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് അറിയിക്കുന്നത്. അത് മാത്രമല്ല സ്ട്രോങ് വിൻഡ് ഇതൊക്കെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ബീച്ച് കാര്യങ്ങളൊക്കെ പോകാനുള്ള പ്ലാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് റഫ് കണ്ടീഷൻസ് ആയിരിക്കും സീ ഓഫ് ഷോർ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ബിഗിനിങ് ഓഫ് ദ ഡേ ഫ്രൈഡേ രാവിലെ പോകാനുള്ള അല്ലെങ്കിൽ ഇന്ന് രാത്രിയൊക്കെ ബീച്ചിലോട്ടൊക്കെ ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രാവിലത്തെ ടൈം കുറച്ച് റഫ് കണ്ടീഷൻസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ കരുതുക. കൂട്ടത്തിൽ ക്യാമ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അത്ര ചൂടൊന്നും ആയിട്ടില്ലല്ലോ. ബട്ട് ദെൻ രാത്രി സമയം നമുക്ക് ഇച്ചിരി കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ബട്ട് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭയങ്കരമായി ഡസ്റ്റ് ബ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചില ഏരിയാസിൽ, എല്ലായിടത്തും അല്ല. ചില ഏരിയാസിൽ അതുള്ളത് കൊണ്ട് തന്നെ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു ബീച്ച് ഏരിയയൊക്കെ കുറച്ച് മണൽ എന്താ കൂനയൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഡസ്റ്റ് കാറ്റ് അല്ലെങ്കിൽ പൊടിക്കാറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. നാളെ രാവിലെയും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകും ഓഫ് ഷോറിൽ എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതല്ലാണ്ട് ഒരു ടെമ്പറേച്ചർ റേഞ്ചിങ് ഫ്രം 31°C to 44°C ആയിരിക്കും നാളത്തെ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി എവറിഥിങ് ഈസ് ഗോയിങ് ടു ബി നോർമൽ. എങ്കിൽ പോലും ആ ഒരു ചെറിയ അപ്ഡേറ്റ് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടല്ലോ. ആ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ആ ഒരു അപ്ഡേറ്റ് കൂടി എത്തിക്കുകയാണ് വിത്ത് എ റെസ്പോൺസിബിൾ നോട്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീക്കെൻഡ് വൈബ് ഒന്നും ആരും ലോ ആക്കണ്ട. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദാറ്റ് വീക്കെൻഡ് വൈബ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: Studio Glockal Samayam 7 മണി കഴിഞ്ഞ 10 മിനിറ്റും 30 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സൂപ്പാക്കി ഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ

0: ഏതെങ്കിലും ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
1: സൂപ്പ് മാർക്കറ്റിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ June 27 വരെ.
0: മർസ, ബി ഫ്രഷ്, ബി യു.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
1: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
7: Hi, this is Sushin Shyam.
8: You are listening to Radio Suno
7: 91.7.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Ruji Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Suno 91.7 FML 917 evenings in the time. Sandeep Anna Kude joins you. This time is very important. We are going to talk about the time. Qatar weekend. We are going to talk about the discussion. And having said that, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിയാൽ മതി. വെരി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നമ്മുടെ ആ ഒരു പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ റിലേറ്റിംഗ് ടു ദ ഗെയിം റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ചെയ്ത് കാണാനായിട്ടുള്ള സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ പല മോൾസിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു സ്ക്രീനിങ് കാണാനായിട്ട് സാധിക്കും. അതല്ല, ഇനി വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ അതിനും സ്ഥലങ്ങളൊക്കെ സജ്ജീകരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊവൈഡഡ് പെർ ഹെഡ് പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്ന എൻട്രി ഫീസ് നോട്ട് ദാറ്റ് ഓഫ് എ ബിഗ്ഗർ എമൗണ്ട് ആൻ ഓൾ 75 ഖത്രി റിയാൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പല സ്ക്രീനുകളിലായിട്ട് ചില മൂവി തിയേറ്റേഴ്സ് ആൻഡ് അതല്ല ഒരു ഫാൻ സോൺ എക്സ്പീരിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് പല സ്ഥലങ്ങളിലും അവൈലബിലിറ്റി ഉണ്ട്. ഈ ഡീറ്റെയിൽ ഒക്കെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിലേക്ക് എന്തായാലും തിരിച്ചു വരാം. ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് ലൈവായിട്ട് സ്ക്രീൻ ചെയ്ത് മത്സരങ്ങൾ കാണാൻ സാധിക്കുക എന്നുള്ളത് പറഞ്ഞു പോകുന്ന ആ ഒരു ടൈം, ആ ടൈമിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ഈ ഒരു ടൈമിൽ 23rd June 23rd സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള എക്സിബിഷനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിലാണ്. ഫ്രീ എൻട്രിയോടുകൂടി പെർഫ്യൂംസ്, ഫ്രേഗ്രൻസ്, ഫാഷൻ ആക്സസറീസ്, ഹോം ഡെക്കർ, യുണീക്ക് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ പ്രോഡക്ട്സ് ഒക്കെ തന്നെ നമുക്ക് പോയി പെർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 12 രാജ്യങ്ങളിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സ് ആണ് എത്തിയിരിക്കുന്നത്. ഷോപ്പേഴ്സിന് അധികം ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ, ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ടൈമിങ്സ് ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. സാറ്റർഡേ ടു തേഴ്സ്ഡേ 10 AM to 10 PM ആണ്. അതായത് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ സാറ്റർഡേ ടു തേഴ്സ്ഡേ. ആൻഡ് ഫ്രൈഡേയുടെ ടൈമിംഗ് 3 മണി മുതൽ, വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെ ആയിരിക്കും. അപ്പോൾ നാളത്തെ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് ഈ ഒരു ഇവൻറ്റിലേക്ക് പോകാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായിട്ട് നടക്കുന്ന ആ ഒരു 3rd edition ഓഫ് മാംഗോ ഫെസ്റ്റിവൽ, ഫ്രഷ് ആയിട്ടുള്ള സീസണൽ മാംഗോസ് തന്നെയാണ് അവൈലബിൾ. നമ്മുടെ ഏതിഷ്ടമാണെങ്കിലും മാങ്ങ എങ്ങനെ കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി, ആ രീതിക്കുള്ള മാങ്ങകൾ അവിടെ അവൈലബിൾ ആണെന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. സൂക്ക് വാക്കിഫിൽ ഈസ്റ്റേൺ സ്ക്വയറിലാണ് മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ആ മനോഹരമായ മറ്റൊരു ട്രാക്ക്. ഇനി ഗെയിം എവിടെ നിന്ന് കാണാൻ പറ്റും, മാച്ച് എവിടെ നിന്ന് ലൈവായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sinu. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
2: One last day. This is the last dance.
1: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Uridu TV channel number 911.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: Let's play football.
1: Football Mania.
2: തൊള്ളായിരത്തി 81 ദിവസങ്ങൾക്ക് ശേഷം ആ മഞ്ഞ കുപ്പായത്തിൽ നെയ്മർ, ബ്രസീൽ ആരാധകർ കാത്തിരുന്ന നിമിഷം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ കളത്തിലേക്കിറങ്ങി. 76 മിനിറ്റിലായിരുന്നു നെയ്മർ എത്തിയത്. ഗ്യാലറി ഒന്നടങ്കം കരഘോഷത്തോടുകൂടിയാണ് താരത്തെ വരവേറ്റത്. നെയ്മറിന്റെ തിരിച്ചുവരവ് ഇനിയുള്ള മത്സരങ്ങളിൽ ബ്രസീലിന് കൂടുതൽ കരുത്ത് പകരും.
1: Football Mania.
3: Hi, I'm Shane.
4: You're listening to
3: Radio Suno 91.7.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സോണർ 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ നേരെ ഇനി പോകുന്നത് ഒരു സമ എക്സിബിഷന്റെ ഡീറ്റെയിലേക്കാണ്. ഈ ഒരു സമ എക്സിബിഷൻ നടക്കുന്നത് കത്താര കൾച്ചറൽ വില്ലേജിലാണ്, കത്താര ഹാൾ നമ്പർ 12. സോ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. കത്താര ഹാൾ നമ്പർ 12 ജൂൺ 27 മുതൽ ജൂലൈ 3 വരെ നമുക്ക് സമ്മർ എക്സിബിഷൻ എക്സ്ക്ലൂസീവ്ലി ഫോർ ഫാമിലി ഷോപ്പിംഗ്. അടിപൊളിയായിട്ട് ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. 27-ാം തീയതി, അതായത് ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ ഫെസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ കത്താരയിലോട്ട് പിന്നെ പോയാൽ നമുക്ക് അവിടെ ഫാമിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് സമ്മർ ഡീൽസ്, പ്രൊമോഷൻസ്, അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇത് കൂടാണ്ട് വൈഡ് റേഞ്ച് ഓഫ് ഷോപ്പിംഗ് ഓപ്ഷൻസും ഈ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്ഥലം മറന്നു പോകണ്ട. കത്താര കൾച്ചറൽ വില്ലേജ്, കത്താര ഹാൾ നമ്പർ 12 എൻട്രി ഫ്രീ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഏതൊരു ഏജിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 92.2 Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. Stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

0: വചനങ്ങളിലൂടെ. ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

Welcome once again. Welcome back. Radio Suno 921.7 FM 917 evenings in the time. Studio clock il samayam 8 mani kazhinja 10 minutum 51 secondum. Ellarudeyum weekend vibe ok ingane on aayikondirikkukayanu. Pala plannings aayittu palarum pala bhagathekku ingane travel cheyidondirikkumbo aa oru travel inde kootathil drive cheythu njanum daa vettaanu ningade oppam ആ ഒരു പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. എവിടെയാണ് ലൈവായിട്ട് മാച്ച് കാണാൻ പറ്റുന്നതെന്നാണ്. ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയാസ് മോൾ ഓഫ് ഖത്തർ, അതേപോലെ തന്നെ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നോർത്ത് ഫുഡ് കോർട്ട് ഏരിയയിലോട്ട് ചെന്നാൽ നമുക്ക് മോൾ ടൈമിങ്സുമായിട്ട് അലൈൻ ചെയ്ത് കംപ്ലീറ്റ് മാച്ചും കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബട്ട് ആ ഒരു മോൾ ടൈമിങ്സ് അലൈൻ ചെയ്തുകൊണ്ട് മാത്രം ആ ടൈമിൽ ഏതൊക്കെയാണോ മാച്ചസ് ഉള്ളത് അതൊക്കെ തന്നെ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റുന്നത്. അത് കൂടാണ്ട് തന്നെ മോൾ ഓഫ് ഖത്തറിലേക്ക്, നമ്മുടെ ആ ഒരു ഇൻഡോർ ഒയാസിസ് സ്ക്രീൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തും ഫ്രീ ആയിട്ട് മാച്ച് കാണാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള മോൾസ് ആണ്.

അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് തന്നെ പോയി ഗെയിമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും റിക്രിയേഷനൽ ഒരുപാട് ഏരിയാസ് സെറ്റ് ചെയ്തുകൊണ്ടാണ് മോൾസൊക്കെ തന്നെ ഈ ഒരു സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഏരിയാസിൽ കുറേ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ പേ ചെയ്ത് തന്നെ കാണാനായിട്ട് പറ്റും. കുറച്ചുകൂടി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ആ ഒരു ഫീഫ ഓർമ്മകളൊക്കെ തന്നെ എന്താ ഒന്നുകൂടി ഒന്ന് പുതുമ അല്ലെങ്കിൽ പുതുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാനായിട്ട് ഒത്തിരി ഹോട്ടൽസും റെസ്റ്റോറൻസും തന്നെയുണ്ട്. ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എവിടെയൊക്കെയാണ്, അപ്പോൾ പേ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു ഗംഭീരമായിട്ടുള്ള വീക്കെൻഡ് അടിച്ചു പൊളിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാനും. അപ്ഡേറ്റ്സ് നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്നുള്ള തീരുമാനം മാത്രം എടുത്താൽ മതി. ഇതായിപ്പോൾ ഒരു അടിപൊളി ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 18:36. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
2: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോസിനോ.
3: റേഡിയോ സുനോ.
1: കേട്ട് കേട്ട് കൂട്ടുകൂട.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back. Radio Suno 91.7 FM 917 evenings in the time on Sandeepana Kude Ulladu. Studio clock il samayam 8 mani kazhinja 25 minutum 8 secondum. വളരെയധികം സന്തോഷമുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ്. ബിക്കോസ് ഖത്തറിൽ ദേ വീണ്ടും ബാക്ക് ടു സിറ്റുവേഷൻസ് ആർ വെയർ ഇൻ വി എൻജോയ് എ ലോട്ട് ഓഫ് ഇവൻറ്റ്സ്. അപ്പോൾ ആ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നല്ല ഒന്നിലധികം ഇവൻറ്റ്സൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ ദാ ഒരു സെയിം വീക്കെൻഡൊക്കെ വരുന്നു. ആ ഒരു വീക്കെൻഡ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ലോങ് ടേം ആയിട്ട് കുറച്ച് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ഇവൻറ്റ്, അധികം ഒന്നും കാത്തിരിക്കേണ്ട എങ്കിൽ പോലും എക്സൈറ്റ്മെൻറ്റ് ഇസ് അറ്റ് ദ പീക്ക്. ആ ഒരു അനൗൺസ്മെൻറ്റ് എനിക്ക് എന്തായാലും നടത്താനുണ്ട്. ആ അനൗൺസ്മെൻറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷയമാണ് പറയാനുള്ളത്. വൈശാഖാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബ്രോ, ഇച്ചിരി വൈകിയ വേളയിലാണെങ്കിലും ഈ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും കാര്യങ്ങൾ എന്നാണ്. വീക്കെൻഡല്ലേ, എനിക്ക് ഊഹിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സെറ്റാക്കാം, സോർട്ട് ഔട്ട് ചെയ്യാം. വൈശാഖ് ബ്രോ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീകലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ഒന്ന് അറിയിച്ചേക്കണം. ഈ ബർത്ത്ഡേ വിഷ് പറയാണ്ട് റെക്കോർഡ് ചെയ്യാണ്ട് എനിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ് ഇതാ നമ്മുടെ വൈശാഖ് ബ്രോ പറയുന്നത്. വൈശാഖ് ബ്രോ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, മേ ഹൂന. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രീകലയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ഒരു ബർത്ത്ഡേ വിഷ് കൂടി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇവന്റിന്റെ വിശേഷങ്ങളിലേക്ക്. യെസ്, വിസിറ്റ് ഖത്തർ ഏറ്റവും പുതിയ ഒരു ഇവന്റ്, ഒരു പുതിയ എഡിഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഈ ഒരു എഡിഷൻ തീർച്ചയായിട്ടും സൈക്ലിസ്റ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും. അയൺ മാൻ 70.3 എന്നുള്ള ആ ഒരു ട്രയാത്ലോൺ ആണ് വരാൻ പോകുന്നത് ദോഹയിൽ. യെസ്, നമ്മുടെ ദോഹയിൽ ഇല്ലാത്ത എന്താണുള്ളത് അല്ലേ? ഒരുപാട് ഇവൻറ്റുകൾ ഇങ്ങനെ വരുമ്പോൾ സ്പോർട്ടിംഗ് ഇവൻറ്റിൽ വളരെ ശ്രദ്ധ നേരാൻ പോകുന്ന ഒരു ഇവൻറ്റ് തന്നെയായിരിക്കും. 18 മുതൽ 20 വരെ 2027 ഓൾഡ് ദോഹ പോർട്ടിലാണ് ഈ ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. പ്രിപ്പറേഷനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെ നമുക്ക് സമയം വേണം, അതുകൊണ്ട് കുറച്ച് ടൈമിങ്ങനെ എടുക്കുന്നുണ്ട്. ബട്ട് 18 മുതൽ 20 വരെ ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട, ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു ബി അൻ അമേസിംഗ് ഇവന്റ്. ആദ്യത്തെ എഡിഷൻ വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എത്രമാത്രം എക്സൈറ്റഡ് ആണ് നമ്മുടെ സ്പോർട്സ് ലോകം എന്നുള്ളത്. ആൻഡ് ആ ഒരു സ്പോർട്സ് കലണ്ടറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് വരുമ്പോൾ ദേ ആർ റീഇൻഫോഴ്സിങ് ഇനിയും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഖത്തർ എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട എന്നുള്ളത് കൺഫേം ചെയ്യുന്നു, റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. എന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇവന്റ് കൊളാബറേറ്റ് ചെയ്ത് വരുന്നത് ദ അയൺ മാൻ ഗ്രൂപ്പുമായിട്ടാണ്. അത് വൺ ഓഫ് ദ ലീഡിംഗ് ഓർഗനൈസർ ആണ് എൻഡ്യൂറൻസ് ഇവന്റ്സിന്റെ. സോ ആ ഒരു ടീം കൂടി വരുമ്പോൾ ദിസ് ഇവന്റ് ഇസ് ഗോയിങ് ടു ബി വേറെ ലെവൽ, നെക്സ്റ്റ് ലെവൽ. അപ്പോൾ ആ ഒരു ഇവൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നോട്ട് ജസ്റ്റ് ഫോർ ഗ്രോൺ അപ്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടി കാണാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു ഇവൻറ്റിലുണ്ട്. ദ വെരി ഫസ്റ്റ് തിങ്, അയൺ മാൻ 70.3 എന്ന് പറഞ്ഞിട്ടുള്ള ഫോമാറ്റിൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു ഫോമാറ്റ് ഉണ്ട്, അയൺമാൻ്റെ ആ ഒരു ഫോമാറ്റിലാണ്. വിച്ച് ഇസ് ബേസിക്കലി ലൈക്ക് 1.9 km സ്വിം, 90 km സൈക്ലിംഗ് കോഴ്സ്, അതിനുശേഷം 21.1 km ആയിരിക്കും ഓൾ ടുഗെദർ നടക്കുന്നത്. ഇതെല്ലാം എന്താ ഒരു ഗ്രോൺ അപ്പ് അല്ലെങ്കിൽ ഒരു മാനിന് വേണ്ടിയിട്ടാണ്. ബട്ട് ദെൻ കുട്ടികൾക്ക് വരുമ്പോൾ ഇത്രയും ആ ഒരു സ്കെഡ്യൂളിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും അവർക്ക് വേണ്ടി 19 March കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള റേസും കാര്യങ്ങളും ഒരു റേസ് വീക്കെൻഡ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. 18 മുതൽ 20 വരെ നടക്കാൻ പോകുന്ന 2027 കേട്ടോ നടക്കാൻ പോകുന്ന അയൺ മാൻ 70.3 എന്നുള്ള ട്രയാത്ലോണിന് വേണ്ടിയിട്ട് ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ദാ മനോഹർ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravijans partner.
0: Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
2: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
0: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000 1707.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ അൽക്കോർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മുതൽ 4 വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസായിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത് ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
4: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
6: Hi, naan Muthumani. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back to the Radio Suno 91.7 FM 917 evenings at the time. Sandeep Aadu koodiyallathu. Enikku cherthayittonu tata bye bye paranju poyanda samayamayi varunnu. Nammude aa oru weekend energy okke korchu koodi energetic aakanayittu oru paadu adipoli paattukalaanu weekend drill set cheyidekkunnu. Appa aa oru paattokke kettu ushaarayittu thanne weekend start cheyidollu. Ellarkkum gambheeramayittulla oru weekend aashamsakal neerukayaanu. Adinte koottathil thanne njan paranja kaaryam marannu povanda. Ottri exhibitionsum festivals okke nadakkunna weekend aayathu കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്ലാൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെയാണ് പോകേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് പോവുക. അതിന്റെ കൂടെ തന്നെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, കാറ്റിനുള്ള സാധ്യതയുണ്ട്, നമുക്ക് വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ കരുതാനായിട്ട് മറന്നു പോകരുത്. പൊടിക്കാറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം മാസ്ക് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതേണ്ടതാണ്. ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഓൾറെഡി തന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ ബീച്ചിലോട്ട് പോകാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ കുറച്ച് റഫ് കണ്ടീഷൻ ആയിരിക്കും. ബീച്ച് ഏരിയ ഓഫ്ഷോർ ഏരിയ എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. ആ ഒരു അപ്ഡേറ്റ് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. വീണ്ടും വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ഉഷാറായിട്ട് ഒരുപാട് കഥകളുമായിട്ട് കേട്ടുമുട്ടാം. Until we meet again, this is Sandeep signing off from 917 evenings. അപ്പോൾ പാക്കലാം. See you all. Take care. Bye-bye. അയ്യോ, പറയാൻ മറന്നുപോയി. Happy weekend.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

ഹായ്, ഞാൻ ജലജയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine ruchi ariyam call 4001707
6: in association with Doha Bank make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
3: And
7: Marza Hypermarket. Be fresh. Be you. Visit your nearest store today.
8: Hello everyone. Njan ningal sondam Shan Rahman.
9: You're listening to
8: Radio Suno 91.7. Ketta ketta kootukoda.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
3: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
2: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: This is Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Action.
3: Mone Dinesha, Adi Mohamana, Adi Moham.
2: Horror. Tanikki Pogan, Anuvada Illa.
0: Or drama.
4: Ente Kudumbam, Ente Swargaraji.
0: Ishta genre edanengilum, ivide to get ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ.
6: ആൻഡ് ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: This is Radio Suno, 91.7 FM.
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, Qatar's favorite radio station.